അസുര പ്രചേത ഇതി പ്രചേത രാജന്ന ഏനാംസി ശിശ്രഥ കൃതാനി ഉത ഉത തമം വരുണാപാശം അസ്മത് അവാ അധമം വി മധ്യമം ശ്രഥയ.

0: ఆచ్చ సర్వంతమస్మసాకూరు సజ్ఞశీతం మే బ్రహ్మ సజ్ఞశీతం వీర్యం బలం సజ్ఞశీతం క్షత్రం జిష్ణుయస్యాహమస్మి పురోహితః ఉదే ఏషాం బాహు ఆతిరముద్వర్చో అథో బలం క్షిణోమి బ్రహ్మణా మిత్రానున్నాయామి స్వాం అహం అన్నాపతేన్నస్య నో ధేహ్యనమీవ శుష్మినాః ప్రప్రదాతార్ంతారిష ఊర్జన్ నో ధేహి ద్విపదే చతుష్పదే
1: పునస్త్వాదిత్యా రుద్రావసావస్సమిందతాం పునర్బ్రహ్మానో వసునీథ యజ్ఞైః ఘృతేన త్వం తన్వం వర్ధయస్వ సత్యాః సంతు యజమానస్య కామా స్వాహా ఇతి ద్వాదశోధ్యాయః.
0: ఓం
2: ఓం నమః శివాయ.
3: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
4: പാപികളെ മാറ്റാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി. ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി. ഇയാള് പറഞ്ഞു, ഏ ഭിക്ഷു നിൽക്കൂ. ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞേ, ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ഓടിക്കൊണ്ടേയിരിക്കും, നിനക്ക് എവിടെ ശാന്തി? താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം, താങ്കളുടെ വിരൽ എനിക്ക് വേണം. ഓ, എടുത്തോളൂ. ആ വിരൽ എടുക്കുന്നത് കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ. ആ ശാന്തി എന്നുള്ള വാക്കേ അയാൾ കേട്ടിട്ടില്ല, വിശ്രാന്തി എന്നുള്ള വാക്കേ അയാൾ കേട്ടിട്ടില്ല. അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു. പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം, ഞാൻ മഹാപാപിയാണ്. ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ. ഭിക്ഷയെടുക്കാൻ പോയപ്പോ ഒരു വീട്ടിലെ കൊച്ചുകുട്ടി, ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ ഇദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ എത്ര പാപം ചെയ്തു, എത്ര ചെയ്തു ചെയ്തു ചെയ്തു. ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി. അദ്ദേഹത്തിനെ ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു. ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം. പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ്. അപ്പോ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ്. അടി കൊള്ളും തോറും അദ്ദേഹം പറയാ, ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു, പോട്ടെ എല്ലാം. ആ കർത്തൃത്വം മുഴുവൻ പോയി. അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പൊ ഇത്രയധികം കർത്തൃ പാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി? ഗീതയിലും ഭഗവാൻ പറയുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹിത. തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു. ഞാൻ കർത്താവാണ്. രണ്ടു വിധത്തിൽ വിടാം. ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് കൊണ്ടും വിടാം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നു പേര്. അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു, നാടകം നടത്തുന്ന ആള്. ഗിരീഷ് ചന്ദ്രഘോഷ് പറയും, രാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം. ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യകുപ്പി ഒന്നിനുമേലെ ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു പോകുന്നു. ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. എവറസ്റ്റ് പർവ്വതം തമിഴില് ഒരു സിദ്ധൻ പാട്ടുപാടി, ഞാൻ പ്രസവിച്ച് പാല് കൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകുന്നതാണ്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറയുകയാണ്, എവറസ്റ്റ് പർവ്വം കടന്നുപോകും. അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട്, പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി. ആദ്യമൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ. ഇനിയൊന്നും പറയാനില്ല, രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ആടുന്നു, ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു, നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ? ഹരി ഓം. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശഃ ന വാക്പാണിപാദോ ന ചോപസ്ഥപായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവമേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമേ മൃത്യുശങ്കാ നമേ ജാതിഭേദഃ മദോ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആത്മസാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ഒന്നല്ല, പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും. കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് അല്ല. ഉപനിഷത്ത് തന്നെ നിലവിൽ നമ്മൾ കണ്ടു അതൊക്കെ. കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ ലിമിറ്റഡാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിത്താൻ, ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവമണ്ഡലങ്ങൾ, സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കലാണ്. സത്യം ഒരവസ്ഥയല്ല. കഴുത്തില് ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു, സർവത്ര അന്വേഷിച്ചു, പോലീസ് പെറ്റീഷൻ കൊടുത്തു, അന്വേഷണങ്ങളുമൊക്കെ നടന്നു. അവസാനം വീട്ടിലേ ഉള്ള ആരോ കാണിച്ചു തന്നു, ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ. അപ്പോഴാണ് കഴുത്തിൽ തൊട്ടു, ഓ ഇവിടെ ഉണ്ട്, യു ആർ റെക്കഗ്നൈസിങ്, അത്രയേ ഉള്ളൂ റെക്കഗ്നീഷൻ, ഓ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ച് തെരഞ്ഞു, കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തെരയും, ആ കണ്ണാടിയിലൂടെ തന്നെ തെരയും അല്ലേ, ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തെരയും. അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണമോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല. ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഗുരുവിന് ദേശികൻ എന്ന് പേര്. കാണിച്ചു തന്നാ കണ്ടു, അത്ര തന്നെ. ഇതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് തന്നെ പറയും, ചിദ്വിലാസ ദർശനം എന്ന് പറയും. അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേ ഇല്ല. തിങ്കിങ് ഓവർ ഇറ്റ്, അനലൈസിംഗ്, ഡിസ്കസിംഗ്, നോൺ എൻഡിംഗ് മിസ്ചീഫ്. മനസ്സിന്റെ കളിയാണ്. നേരെ മറിച്ച് പക്വമായ ഒരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കുന്ന പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കാണുന്ന സമയത്ത് തന്നെ അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. അത്രയുള്ളൂ, അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ. ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല. ശബ്ദം കാണിച്ചു തരും, കാണിച്ചു തന്നാൽ കണ്ടോളണം, റെക്കഗ്നൈസ് ചെയ്തോളണം. യഫ് പ്രത്യഭിജ്ഞായത, ജ്ഞപ്തി പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും. ജ്ഞപ്തി, ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം, അവയർനെസ്. അങ്ങനെ കാണിച്ചു തന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി, കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. എപ്പോ കണ്ടു അപ്പോ മുതൽ, ആ ക്ഷണം മുതൽ അതിന്റെ അനുഭവം. കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനകളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും. നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയണു, എത്ര എളുപ്പം ഇത് പറയാനായിട്ട്, ഇത്രയധികം മതങ്ങൾ, ഇത്ര പുസ്തകങ്ങൾ, ഇത്ര റിച്വൽസ്, ഇത്ര ചർച്ചകൾ, ഇത്ര ശാസ്ത്രങ്ങൾ, എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു ആണ് എന്നാണ് പറയണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്ന്. ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു, പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം. എനിക്കും സമയം പോണം, നിങ്ങൾക്കും സമയം പോണം, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം. പക്ഷേ സത്യം വളരെ ലളിതം, വളരെ എളുപ്പം. കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ്. ധ്രുവൻ 5 മാസം തപസ് ചെയ്തു ഭാഗവതത്തില്, പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല. ധ്രുവന് കരഞ്ഞുകൊണ്ടുപോയി. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത, എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ. 5 മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയെയും വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിൽ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന്, ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റൂ. ഇത്തിരി ബുദ്ധി വന്നിട്ടോ കുറച്ച് പ്രവർത്തിച്ചിട്ടോ. ചിദ്വിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ. നമ്മൾക്ക് മൈൻഡ് ബ്രെയിനൊക്കെ ഡെവലപ്പാവുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാവണമെങ്കിൽ 10-15 വയസ്സൊക്കെ കഴിയണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ നടന്നു? അതാണ് പറയണത്, ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ്, ഏറ്റവും കഷ്ടവുമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? ഒന്നും ചെയ്യണ്ട, കിട്ടും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല.

ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ? ചിന്തിച്ചിട്ട് വേണോ അത് ഉണ്ടെന്നറിയാം? തൊടുക പോലും വേണ്ട, അറിയാം ആ ഉണ്ടല്ലോ. അതുപോലെ സ്വസ്വരൂപത്തിനെ ദേശികൻ കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ, അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര്, ദിശതീതി ദേശിക, കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ താൻ കാണുകയാണ് സത്യത്തിൽ. പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്ന് പേര്. അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാതെ സത്യത്തിനെ കണ്ടു, കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ. ആ കൃപയിൽ അഹങ്കാരത്തിനെ ക്രിമേഷം നടത്തണം, അഹങ്കാരത്തിനെ ആ കൃപ വിഴുങ്ങിക്കളയും. അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോ നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം. ചലനങ്ങളൊന്നും തന്നെ ആ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല. ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല, മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല, ഈ അഹങ്കാരം ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു, ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല. രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ്. രാഗദ്വേഷങ്ങൾ നിശേഷം പോയാലേ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ. അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ. ഇതൊക്കെ മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം എല്ലാം മനസ്സിലാണ്. മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ്. ചിലരെന്ത് ചെയ്യും? വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റൊന്നും നിൽക്കേണ്ട, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിയാം. ജ്ഞാനം മനസ്സിനെ ബാധകമാണ്, ഭക്തി മനസ്സിന്റെ ശോധകമാണ്. ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ, അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പസ്വല്പം ശുദ്ധം ചെയ്തിട്ട്. ജ്ഞാനം എന്ത് ചെയ്തു? മനസ്സിനെ മൊത്തത്തിൽ നിരാകരിക്കുന്നു, പ്ലാസ്റ്റിക് കവറോടെ വലിച്ചെറിഞ്ഞു. അപ്പോ ലോഭം, മോഹം, ദ്വേഷം, രാഗം, മതം, മാത്സര്യം ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതൊന്നും എനിക്ക് കാര്യമില്ല. ആർക്ക് ധർമ്മം, ആർക്ക് അർത്ഥം, ആർക്ക് മോക്ഷം? ആത്മാവിന്റെ സ്വരൂപം, ആത്മാ നിത്യമുക്തമാണ്, അതിനിനിയൊരു മുക്തി വേണോ? ഞാൻ എന്താണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വഭാവം തന്നെ ലിബറേഷനാണ്, മുക്തിയാണ്. പക്ഷെ ശരീരത്തിന് മുക്തി സാധ്യമേ അല്ല. ശരീരത്തിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്, മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്. പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല. സ്വസ്വരൂപം നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക. അതിൽ കർത്തൃത്വമൊന്നുമില്ല. കർത്തൃത്വമൊക്കെ മനസ്സിലാണ്. സുഷുപ്തിയിൽ കർത്തൃത്വമുണ്ടോ? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഞാൻ 2 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, 5 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്തൃത്വം വല്ലതും ഉണ്ടോ? കർത്താവേ ഇല്ല അല്ലേ അവിടെ. ആ ഡൂവർ ഈസ് നോട്ട് ദേർ. അപ്പൊ ഉറക്കം. അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി. മനസ്സ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു.

0: കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ. അത് കഴിഞ്ഞത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നത് നമ്മളുടെ പാപം പുണ്യം. ഈ കർത്താവ് ആരാണ്? പലരും ചോദിക്കും, നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം? ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല. സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. രണ്ടും ഉപേക്ഷിക്കുക, എന്നാൽ രണ്ടും പോകും. യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ആരാണ് ഭോക്താവ്, ഈ ചെയ്യുന്നവൻ ആര്, ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി, പൂർണത്വം പ്രകാശിക്കും. ആ പൂർണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം, ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നും. അപ്പൊ പുണ്യം പാപം, മന്ത്രം തീർത്ഥം, ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ. തീർത്ഥം, മന്ത്രം, വേദം, വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ, അനന്ത കൽപ്പനാ പരമ്പര. അപ്പോ ഇതൊക്കെ തന്നെ വേദം, യജ്ഞം, മന്ത്രം, തീർത്ഥം, പുണ്യം, പാപം, സുഖം, ദുഃഖം, ഇതൊക്കെ എപ്പോ ഉണ്ട്, എത്ര കാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്ര കാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട്. മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. ഈ അഹങ്കാരം എത്ര കാലമുണ്ടോ അത്ര കാലമുണ്ട്. ഈ തീർത്ഥയാത്ര, യജ്ഞം, യാഗം, കർമാനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത, ഇതൊന്നും ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി, പൂർണത്വം, ആ ശിവം, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകയുള്ളൂ. ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിയുമ്പോ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ലോഡ് ഇറക്കി ചുവട്ടൽ വയ്ക്കുക, മതിയായി. പരിശ്രമ ആതുരാഹ, ഭാഗവതത്തിൽ പറയണു, പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ പരിശ്രമം ഒരു ആതുരമായിട്ട് തീർന്നു എന്നാണ്. ആതുരം എന്ന് വെച്ചാൽ വ്യാധി. മത്സ്യാവതാര സ്തുതിയിൽ പറയാണ്, അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു എന്നാണ്. എത്ര കാലമായി എന്നറിയില്ല, ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര. പല കർമ്മങ്ങളും ചെയ്തു പരിശ്രമിച്ച് വ്യാധി പിടിച്ചു. കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലൊരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം. അതിൽ അദ്ദേഹം പറയുന്നു, എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ അവൻ ഗുരുവല്ല, യമന്റെയോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടിയ്ക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ്. ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജു അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ, എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ? അങ്ങനെയല്ല, ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി, അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞത് നീ ചെയ്യാനും പോണ്ട, ഉപേക്ഷിക്കാനും പോണ്ട, ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും. Then you will find that there is no doer. പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ്, എന്ത് നടക്കണമോ നടക്കട്ടെ, അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? അതാണ് അഹങ്കാരം. ചെയ്യുന്ന ചെയ്യാ, പ്രവൃത്തി ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ്. പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്നതും അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ. അവൻ എന്നെ പറ്റിക്കുകയാണ്, അവനെ ശ്രദ്ധിക്കൂ, അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ. അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം. കർമ്മയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല, കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല. നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം. അപ്പൊ നടക്കേണ്ടത് നടക്കും, കർമ്മം നടക്കണോ നടക്കും, കർമ്മം ഇല്ലേ നിന്നുപോകും. അപ്പോ ആ തത്വോപദേശം കൊടുത്ത വിശ്രാന്തി, അപ്പൊ എന്താവും, ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പലർക്കും അതാണ്, റിട്ടയർമെന്റ് ആയാൽ അയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്നുവല്ലോ, എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവർ എന്ത് വിചാരിക്കും, ഒന്നും ചെയ്തിട്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല, അവിടെ കർമ്മരോഗം. അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും, കർമ്മരോഗമായി മാറിയത്. എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ, ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ ചെയ്യാതിരിക്കാൻ വയ്യ, രോഗമായിട്ട് മാറി. അപ്പൊ ആ രോഗത്തിനെ ചികിത്സിക്ക. ഋഷഭയോഗീശ്വരൻ പറയണു, നയോധയേത് കർമ്മസു കർമ്മമൂഢാൻ, കർമ്മമൂഢന്മാരായിട്ടുള്ളവർ. കർമ്മമൂഢൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല, അവർ കർമ്മമൂഢന്മാരാണ്, അവർ കർമ്മരോഗികളാണ്. അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ചു തള്ളരുത്. അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണ് എന്നാ ചോദിക്കണം. കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം യോഗിനാം പരമം ഗുരു എന്നാണ്, അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ്. അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം, സാധാരണ ആളുകളോടല്ല. അവരോട് പറയുകയാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തെ, സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാകുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച് തള്ളണത്, പുറത്തു വരാൻ പറ്റില്ല എന്നാണ്. ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ഈ ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ്, മെസഞ്ചറാണ്. അതിന് നമ്മള് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. സർവീസ്, സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ്, ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസൊക്കെ നെഗറ്റീവായിട്ട് മാറും. നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ്, അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാച്ചുറലി ദേ വിൽ സെർവ്, അതിനൊരു ശ്രമമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് നടക്കും. അവിടെ കോൺഫ്ലിക്ട് ഇല്ല, അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല. അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വേറെ. അപ്പൊ അത് കർമ്മയോഗം ആവും. എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും. നമുക്ക് അത് തന്നെ അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും. അതിൽ നിന്ന് മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും. ആ കർമ്മത്തിന്റെ എഫക്ട് ഈ ജീവനെ ബന്ധിക്കില്ല, കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, യാതൊന്നുമില്ല. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ. അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേ ഇല്ല. മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ. നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ? ഇത്രയധികം അയാൾ ഞാൻ ചെയ്തു പാപം ചെയ്ത് കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി? അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും. എന്തുകൊണ്ട് അജാമിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? പലവിധത്തിലും ജീവിച്ച ആള് എന്നുവെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. പരമാത്മദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും. നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത്, വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ്. ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ, ഇടതുവശത്തുകൂടെ ഓടിക്കാൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞ് ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറിയിരുന്നിട്ട് വലതുവശത്തുകൂടെ വണ്ടി ഓടിച്ചു, ഞാൻ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അപകടമുണ്ടായി, എന്റെ തെറ്റാണ്, അപ്പൊ കർത്തൃത്വം വന്നു. പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലോകവ്യവഹാരത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. അതിൽ ഈ കർത്തൃത്വ ഭോക്തൃത്വം കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കണു. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല. അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നത് എന്ന് വെച്ചാൽ, ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും, പതുക്കെ പതുക്കെയല്ല പോവുക. ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോകും, പതുക്കെ പതുക്കെയാണോ പോവുക? ആയിരം വർഷത്തെ ഇരുട്ടല്ലേ, ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? പത്ത് മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കുവോ? പത്ത് സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുവോ? ഒരു ക്ഷണത്തിൽ പോവും ലൈറ്റ് വന്ന ഉടനെ. അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു, ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നുപോകുവോ? ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കുവോ? ജ്ഞാനേശ്വരൻ പറയുന്നു, വിളക്കിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല. പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല. അതുപോലെ ഈ ജ്ഞാനം നമ്മളുടെ സ്വസ്വരൂപമായി ഇരിക്കുമ്പോ അതിനെ അജ്ഞാനത്തിന് സ്പർശിക്കാനേ പറ്റില്ല. യാതൊരു കളങ്ക്, അതാണ് ബുദ്ധന്റെ കഥയിൽ നോക്കിയാൽ അങ്കുലിമാല. അയാള് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ട് കയ്യിലുള്ള വിരല് മുറിച്ചിട്ട് മാലയാക്കി കഴുത്തിലിട്ടിട്ടുണ്ട്. അതാണ് അയാൾക്ക് അങ്കുലിമാല എന്ന് പേര്. അങ്കുലി വിരല്, വിരല് മുറിച്ച് മാലയായിട്ടിട്ട ആള്. രാജാവിനൊന്നും പിടിച്ചിട്ട് അയാളെ വശപ്പെടുത്താൻ സാധിച്ചില്ല. ബുദ്ധൻ ഒരു ദിവസം നടന്നു പോകുന്നു. ഇയാള് ബുദ്ധന്റെ പുറകെ, എല്ലാ മഹാത്മാക്കൾക്കും ഒരു കാര്യം അറിയാം, പാപം ചെയ്യുന്നവരൊക്കെ ഹൈലി ഡിസ്റ്റർബ്ഡ് പീപ്പിളാണ്. അവരുടെ ഉള്ളില് എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവർ പാപം ചെയ്യുന്നത്. നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ ശാന്തമായി സ്വതന്ത്രമായിരിക്കും. പാപികളൊക്കെ തന്നെ പേടിത്തൊണ്ടന്മാരാണ്. ഹിറ്റ്ലർ ലോകത്തിനെ ഇത്രയധികം കിടുകിട വിറപ്പിച്ച ആൾക്ക് ചുറ്റും നാലുപേരെ നിർത്തിക്കൊണ്ടേ അയാൾ ഉറങ്ങാൻ കിടക്കുള്ളൂ, എന്നിട്ടും ഉറങ്ങില്ല അത്രേ. എന്താണെന്ന് വെച്ചാൽ ഇവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താലോ? പാപികളെ മാറ്റാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി. ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി. ഇയാള് പറഞ്ഞു, ഏ ഭിക്ഷു നിൽക്കൂ. ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ഓടിക്കൊണ്ടേയിരിക്കും, നിനക്കെവിടെ ശാന്തി? താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം, താങ്കളുടെ വിരൽ എനിക്ക് വേണം. ഓ, എടുത്തോളൂ. ആ വിരൽ എടുക്കുന്നത് കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ. ആ ശാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല, വിശ്രാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല. അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു. പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം, ഞാൻ മഹാപാപിയാണ്. ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ. ഭിക്ഷ എടുക്കാൻ പോയപ്പോ ഒരു വീട്ടിലെ കൊച്ചുകുട്ടി, ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ ഇദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ എത്ര പാപം ചെയ്തു, എത്ര ചെയ്തു ചെയ്തു ചെയ്തു. ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി. അദ്ദേഹത്തിനെ ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു. ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം. പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ്. അപ്പോ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ്. അടി കൊള്ളും തോറും അദ്ദേഹം പറയാ, ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു, പോട്ടെ എല്ലാം. ആ കർത്തൃത്വം മുഴുവൻ പോയി. അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പൊ ഇത്രയധികം കർത്തൃപാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി? ഗീതയിലും ഭഗവാൻ പറയുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹിത. തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു. ഞാൻ കർത്താവാണ്. രണ്ടു വിധത്തിൽ വിടാം. ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് കൊണ്ടും വിടാം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഗിരീഷ്ചന്ദ്ര ഘോഷ് എന്നു പേര്. അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു, നാടകം നടത്തുന്ന ആള്. ഗിരീഷ്ചന്ദ്ര ഘോഷ് പറയും, രാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം. ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യക്കുപ്പി ഒന്നിനു മേലെ ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു പോകുന്നു. അത്രയധികം ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. എവറസ്റ്റ് പർവ്വതം, തമിഴില് ഒരു സിദ്ധൻ പാട്ടുപാടി, ഞാൻ പ്രസവിച്ച് പാലു കൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകുന്നതാണ്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറയുകയാണ്, എവറസ്റ്റ് പർവ്വം കടന്നു പോകുന്നു. അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട്, പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി. ആദ്യമൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ. ഇനിയൊന്നും പറയാനില്ല. രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ആടുന്നു, ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു. നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ?
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: ഇനി അടുത്ത ചോദ്യത്തിന് സമാധാനം പറയുന്നു. യദ്യപി അന്യത്ര വേദാന്ത വേദവാക്യാനാം വിധി സംസ്പർശ മന്ദിരേണ പ്രമാണത്വം ദൃഷ്ടം തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ ന തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം ശക്യം പ്രത്യാഘാതം. കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ആണ് അന്യത്ര എന്ന് പറയുന്നത്. ഈ ഉപനിഷത്തൊഴികെയുള്ള ഭാഗങ്ങളിൽ വേദവാക്യാനം വേദവാക്യങ്ങൾക്ക് വിധി സംസ്പർശ മന്ദിരേണ അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും വിധിയുമായിട്ട് ഉള്ള ബന്ധം കൂടാതെ പ്രമാണത്വം ദൃഷ്ടം, അതിന് പ്രമാണത്വമില്ല. വേദത്തിൽ തന്നെ അർത്ഥവാദ വാക്യങ്ങൾ സു അരോദി യദരോദി എന്ന് മറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞ വായുർവൈ ക്ഷേപിഷ്ഠ ദേവത തുടങ്ങിയാണ് അർത്ഥവാദ വാക്യങ്ങൾ. ഈ അർത്ഥവാദ വാക്യങ്ങൾക്ക് വിധിവാക്യങ്ങളുമായി അന്വയിച്ചാൽ മാത്രമേ പ്രമാണത്വമുള്ളൂ. അത് ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങൾ. പക്ഷേ തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ, പക്ഷെ ഉപനിഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന എന്താണ്? ആത്മവിജ്ഞാനമാണ്. എങ്ങനെയുള്ള ആത്മവിജ്ഞാനം? ഫലപര്യന്തത്വ. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അനർത്ഥ നിവൃത്തി. നേരത്തെ പറഞ്ഞു സർവ ക്ലേശ പ്രഹാണം, സർവ ക്ലേശങ്ങളുടെയും പൂർണ്ണമായ നാശമാണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം. അത് ഫലപര്യന്തമാണ്, അതിന് ഫലമുണ്ട്. ഉപനിഷത്തിൽ നിർദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന് ഫലമുണ്ട്. അതായത് ആ വിജ്ഞാനം ഫലവും തമ്മിൽ കാലതാമസമില്ല, കാലവിളംബമില്ല. പൂർവകാന്ഡത്തിലെ ജ്ഞാനവും ഫലവും തമ്മിൽ കാലവിളംബമുണ്ട്. പൂർവകാന്ഡം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നു. ജ്ഞാനമുണ്ടായാൽ പോരാ, ജ്ഞാനമുണ്ടായതിന് ശേഷം കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഫലം ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എപ്പോഴാണോ ജ്ഞാനം ഉണ്ടാകുന്നത് ആ കാലത്തിൽ തന്നെ സർവ ക്ലേശങ്ങളും നിവർത്തിക്കുന്നു. അപ്പൊ ജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ ഇവിടെ കാലതാമസമില്ല. അതാണ് ഫലപര്യന്തത്വ. ജ്ഞാനം എന്ന് പറയുന്നത് ഫലത്തിൽ അവസാനിക്കുന്നതാണ്. ജ്ഞാനം ഉണ്ടാകുന്ന സമയം തന്നെ ഫലവും ഉണ്ടാകുന്നു. പിന്നെ തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം പ്രത്യക്ഷാദം സഖ്യം. അതുകൊണ്ട് എന്താണ്? അതിന് കരണമായിരിക്കുന്ന തദ്വിശേഷ്യ, ആ ജ്ഞാനത്തിന് കരണമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രാമാണ്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ, പ്രത്യാഘാതം നിഷേധിക്കുന്നതിന് ഇന്ന ശക്യം സാധ്യമല്ല എന്നത്. എന്തുകൊണ്ട്? ഈ ഉപനിഷത്തിൽ ബോധിപ്പിക്കുന്ന ആ വിജ്ഞാനം സഫലമാണ്. അപ്പൊ സഫലമായ ഒരു വിജ്ഞാനത്തെ, അപ്പൊ അത് പുരുഷാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രം, അതിന് പ്രമാണമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ആ വിജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രം ത്തിന് പ്രാമാണ്യമുണ്ട് എന്നാണ്. അടുത്ത ചോദ്യത്തിന് അടുത്ത സമാനം പറയുന്നു. എന്നുവെച്ചാൽ അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം ഏന അന്യത്ര ദൃഷ്ടം ദർശനം അപേക്ഷിത. നേരത്തെ പറഞ്ഞു എന്താണ്? ഈ ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞു. അത് പ്രമാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ, ഏതുപോലെ പ്രമാണമായിരിക്കുന്നു എന്നാണ്. ഇപ്പോ നമ്മളൊരു വസ്തുവിനെ അനുമാനത്തിലൂടെ അറിയും, അല്ലെങ്കിൽ ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞു. ഹിമാലയം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു, അറിഞ്ഞു. പിന്നീട് ആ അറിവ് ശരിയാണോ, നമ്മളിവിടെ നിന്ന് പോയി അവിടെ പോയി നോക്കുന്നു. അപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരറിവിനെ പിന്നീട് പോയി പ്രത്യക്ഷമായി കണ്ട് ഉറപ്പ്. പുക കണ്ടിട്ട് തീ ഉണ്ടെന്ന് അനുമാനിച്ചു, അറിവുണ്ടായി, ശരിയായ അറിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് അവിടെ പോയി കാണുന്നു, പ്രത്യക്ഷത്തിലൂടെ അതിനെ ഉറപ്പിക്കുന്നു. അതുപോലെ പറയുന്നു ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ശ്രുതി പറയുന്നു. ശ്രുതി പറയുമ്പോൾ അതിനെ മറ്റ് ഏത് പ്രമാണം കൊണ്ടാണ് നിങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്? ഏതുപോലെ ആണ് ചോദിക്കുന്നത്? മറ്റേതെങ്കിലും പ്രമാണം അവിടെ ആവശ്യമുള്ള അതിനെ ഉറപ്പിക്കാൻ വേണ്ടാന്നർത്ഥം. ശ്രുതി പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ശ്രുതിയെ സ്വതപ്രമാണം എന്ന് പറയുന്നത്. അനുമാനാദികളുടെ സഹായത്തോടുകൂടി അല്ല അതിനെ ഉറപ്പിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ജ്ഞാനം, കാരണം ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു, മറ്റ് പ്രമാണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് പ്രത്യക്ഷമാണ്, പക്ഷെ പ്രത്യക്ഷമാണെങ്കിലും അത് പ്രത്യക്ഷമാകുന്നത് എന്നുള്ളത് കൊണ്ടല്ല, ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം സ്വാനുഭവമായി വരുന്നു, അതുകൊണ്ട് അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ ശ്രുതി തന്നെ ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് ശ്രുതി സ്വത പ്രമാണമാണ്. തത്വമസി എന്ന് പറയുന്ന ഉപദേശം തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കും. അതുകൊണ്ടെന്താണ്? അതിന് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം, ശാസ്ത്രത്തിന്റെ പ്രാമാണ്യം അനുമാനത്തിലൂടെ അറിയപ്പെടേണ്ടതല്ല. ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിത. അനുമാനത്തിലൂടെ വന്നിട്ട് തീരുമാനിക്കണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയുന്നു. എങ്ങനെ? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്, ഏതുപോലെ? അടുക്കളയിൽ കാണുന്നത് പോലെ. അടുക്കളയിൽ പുകയുണ്ട്, അതുകൊണ്ട് അവിടെ തീയുണ്ട് എന്ന് പറയുന്ന പോലെ. പക്ഷെ അവിടെ ദൃഷ്ടാന്തം ആവശ്യമാണ്, ഇവിടെ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ആവശ്യമില്ല. ശാസ്ത്രം ഇതിനെ ബോധിപ്പിക്കുന്നു,
4: ശാസ്ത്രവാക്യത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാവുന്നു. അവിടെ മറ്റൊന്നിന്റെയും സഹായം അതിന് ആവശ്യമില്ല. കാരണം ശബ്ദം നിത്യ അപരോക്ഷമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അതിന് മറ്റു പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല, ശബ്ദം മാത്രം പര്യാപ്തമാണ് എന്നാണ്. അതിനുദാഹരണമായിട്ടാണ് മുമ്പ് പറഞ്ഞ ദശമ തുമസി എന്ന് പറയുന്നത്. അവിടെ ദശമ തുമസി എന്ന് പറയുന്ന ആ വാക്യം തന്നെ ആ വ്യക്തിയെ ബോധിപ്പിച്ചു. അതിന് പിന്നീട് അയാൾക്ക് അനുമാനമോ മറ്റു പ്രമാണങ്ങളോ ഒന്നും ആവശ്യമില്ല. ശബ്ദം ബോധിപ്പിക്കുന്ന ആ ജ്ഞാനം അയാൾക്ക് സ്വയം പ്രത്യക്ഷമായി തന്നെ തീരുന്നു. വേറൊരു പ്രമാണത്തിന്റെ അവിടെ ആവശ്യം ഇല്ല. പിന്നെ അയാൾ അനുമാനിക്കേണ്ട ആവശ്യമില്ല ആരാണ് പത്താമൻ എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഇവിടെയും ശ്രുതി നീ ബ്രഹ്മമാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പരമാത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. മറ്റ് പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല എന്നത്. തസ്മാത് സിദ്ധം ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം. ഇതുവരെ പറഞ്ഞു വന്നത് ഈ സൂത്രത്തിന്റെ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ആമുഖമായി വന്ന ചോദ്യങ്ങൾക്ക് സമാധാനമാണ്. മീമാംസകരുടെ ആശയങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അതങ്ങനെ പറയേണ്ടി വരുന്നത് ഇത് ഈ പരമാത്മതത്വം വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ഉപനിഷത്താണ്. ഉപനിഷത്തിൽ ഇങ്ങനെയൊരു തത്വത്തെ പറയുന്നുണ്ടോ, ഉപനിഷത്ത് ഇങ്ങനെയൊരു തത്വത്തെ വെളിപ്പെടുത്താൻ ശക്തമാണോ, ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് വരാതെ ഉപനിഷത്ത് ശ്രവണത്തിനും അതിലൂടെയുള്ള മോക്ഷത്തിനും വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല. ഉപനിഷത്ത് ഇത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ അസിദ്ധമായി പോകും, അത് തന്നെ ശ്രദ്ധിക്കത്തില്ല. മോക്ഷം എന്ന് പറയുന്ന ഒന്നില്ല, അത് വെറും കൽപ്പന അല്ലെങ്കിൽ ഭാവന മാത്രമാണെന്ന് വരും. മോക്ഷം എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിലുണ്ട്, അത് പരമപുരുഷാർത്ഥമാണ്, അതിനുവേണ്ടി ഒരുത്തൻ പരിശ്രമിക്കുന്നു. ഇതെല്ലാം സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത് എങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്താണ് അതിൻ്റെ സ്വരൂപം, എന്താണ് അതിൻ്റെ ഫലം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത് വ്യക്തമാക്കണം. അപ്പോൾ പൂർവ്വമീമാംസകർ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിക്കും. ഉപനിഷത്തിൽ അത്തരം ഒരു പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ, അപ്പോൾ ഉണ്ട്, ഉപനിഷത്താണ് ഇതിന് പ്രമാണം എന്നുള്ള കാര്യം സമർത്ഥിക്കണം. അങ്ങനെ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ അംഗീകരിക്കുന്നവരെയാണ്. ബ്രഹ്മത്തെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നവരിൽ തന്നെ പലതരത്തിൽ ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം എല്ലാ ദാർശനികന്മാരും ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ. അപ്പോൾ അവരുടെ ചിന്തകളും ഈ അദ്വൈത ചിന്തയുമായിട്ടും ഈ രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചിന്തകൾ ഏതൊക്കെയാണ് നിരാകരിക്കേണ്ടത്, ഇതിനേക്ക് അംഗീകരിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുന്നു അത്ര അപരെ പ്രത്യുപതിഷ്ഠന്തേ. ഇനി മറ്റു ചില ചോദ്യങ്ങളുമായി വരികയാണ്. അതായത് ഇപ്പോൾ അദ്വൈതത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും, ഇത് എങ്ങനെ ഒന്നുണ്ട്, പരമാത്മാവ് ഈശ്വരനൊന്നുണ്ട്, അതിനെ പ്രാപിക്കുന്നത് ആണ് പരമപുരുഷാർത്ഥം മോക്ഷം എന്നൊക്കെയുള്ളത് നമ്മളുടെ അറിവെന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് കേവല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു വിശ്വാസത്തിൽ അത് വിശ്വസിക്കുന്നു. ഏതോ കാരണവശാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല. അവിടെ ശ്രദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, ശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ചർച്ചകൾ. വിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല, ശ്രദ്ധ ആവശ്യമാണ്. പക്ഷേ പ്രാമുഖ്യം ഏതിനാണ്, പ്രമാണത്തിനാണ്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ആദ്യം മോക്ഷമുണ്ട് അല്ലെങ്കിൽ പരമാത്മാവ് ഉണ്ട് ഇതിനെന്താണ് പ്രമാണം, എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞ് മോക്ഷമുണ്ട് അതുകൂടെ അംഗീകരിക്കത്തില്ല, മറ്റൊരാളുടെ അഭിപ്രായത്തെ സ്വീകരിക്കത്തില്ല. ഇതിനെന്താണ് പ്രമാണം, നിനക്കെന്താണ് ഇതിന് പ്രത്യക്ഷ അനുമാന ഉപമാനം ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളിൽ ഏത് പ്രമാണത്തെ നിനക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ജ്ഞാനത്തിന് കാരണമല്ല, വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്താണ്, നമുക്ക് പ്രമാണത്തിൽ വിശ്വസിക്കാം, പ്രമേയം വിശ്വസിക്കാം, പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. അത് ആവശ്യമാണ്, വിശ്വാസം വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ശരിയായ ജ്ഞാനം ഏത് വിഷയത്തെക്കുറിച്ചും ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശരിയായ പ്രമാണം ഉണ്ടായിരിക്കണം, പ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ വിവേകിയായ ഒരുവൻ, വിവേകിയായ ഒരുവൻ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ കേവല വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അവൻ പ്രവർത്തിക്കത്തില്ല എന്നറിയാം. കാരണം അവന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനം വേണം. ഒരാൾ പറയുന്നത് എനിക്ക് മൂന്ന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകിയായ വിവരത്തിന് അത് സ്വീകരിക്കത്തില്ല. അയാൾ പറഞ്ഞത് വിശ്വസിക്കത്തക്ക കാര്യമാണ്, അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അയാൾ പ്രവർത്തിക്കത്തില്ല. അയാൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ശരിയായ ജ്ഞാനം, അതായത് യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകത്തുള്ളൂ? അയാൾക്ക് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് അയാൾക്ക് ശരിയായ പ്രമാണത്തെ അയാൾ അവലംബിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ അതീന്ദ്രിയമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, സർവ്വലോകസിദ്ധമായ കാര്യങ്ങളല്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തന്നെ എന്താ ഇതിനെന്താ പ്രമാണം ഇങ്ങനെ ഒന്ന് ഉണ്ടാകും എന്നുള്ളതിന്? എന്തിനെ ആശ്രയിച്ചിട്ട് എന്തിൽ നിന്ന് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകും? അതിന് ആശ്രയിക്കാമെന്നുള്ളത് എന്താണ്? അതാണ് ശ്രുതി, ഉപനിഷത്ത്, ശബ്ദം എന്ന് പറയുന്ന പ്രമാണം. അപ്പോൾ അത് നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകുന്നു, ഉപനിഷത്തിൽ നിന്നും ശരിയായിട്ടുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യേണ്ടി വരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ശരിയായിട്ടുള്ള അറിവുണ്ടാകും? എന്താണ് ഇതിൻ്റെ സ്വരൂപം? ഇതിൽ നിന്ന് എങ്ങനെ അറിവുണ്ടാകുന്നു? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള വിപരീത ചോദ്യങ്ങളും മനസ്സിൽ വരും. നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെന്ത് വരുന്നു? വിപരീത ഭാവനകൾ വരുന്നു, ചോദ്യം വരുന്നു, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുന്നതുപോലെ തന്നെ പ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരും. അതാണ് വീണ്ടും അടുത്തു വരുന്നത്, അത്രാപരെ പ്രത്യുപതിഷ്ഠി, മറ്റു ചിലത് ഇവിടെ വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം കിട്ടിയാലേ ഒരു വിവേകിക്ക് ഈ സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് അലീകമാണ്, ശൂന്യമാണെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുത്തൻ, വെറും വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഒരുത്തന്റെ ജീവിതമേ പാഴായിപ്പോയി, അവസാനം എന്തുപോയി? ഒന്നുമില്ലാതെ പോകും. ലൗകികവുമില്ല, ഭൗതികവും ഇല്ലാതെ പോകും, ആത്മീയവും ഇല്ലാതെ പോകും, ഭൗതികവുമില്ല, ആത്മീയവും ഇല്ലാതെ പോകും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് താൻ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു വഴിയാണ് മോക്ഷമാർഗം എന്ന് പറയുന്നത്. അതിന് ആ പ്രമാണത്തിലും ഫലത്തിലും എല്ലാം അവന് വിശ്വാസം ആവശ്യമാണ്. പക്ഷെ ആദ്യം പ്രമാണം എന്തെന്ന് നിശ്ചയിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അതിന് സമാധാനം വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സംശയിക്കുന്ന ആരാണ് വൃത്തികാരൻ എന്ന് പറയുന്ന ആളാണ്? ആരാണ് ഈ വൃത്തികാരൻ? ഉപവർഷണം എന്നൊരു പേര് പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിലെ വൃത്തികാരന് ഭാഷ്യം എഴുതുന്നതിന് മുമ്പ്, ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് മുമ്പ് ഇതിന് ഭാഷ്യം എഴുതിയ ആളാണെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താണ് പറയുന്നത്? യദ്യപി ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ തഥാപി പ്രതിപത്തി വിധി വിഷയതയാ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിതേ. അതായത് ഈ പറയുന്ന ആള് കുറച്ചുകൂടെ പുരോഗമിച്ചയാളാണ്. മീമാംസകര് ഈ ബ്രഹ്മത്തിന് ഉപനിഷത്ത് പ്രമാണമാണെന്ന് അംഗീകരിച്ചില്ല. ഇയാൾ അങ്ങനെയല്ല, വൃത്തികാരനും പറയുന്ന അങ്ങനെയല്ല, ഉപനിഷത്തിലൂടെ ഒരു ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്ര പ്രമാണകം ബ്രഹ്മ, അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബ്രഹ്മം തന്നെയാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത്. അല്ല, ഇത് വെറും കർമ്മത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ നിന്ദ്യങ്ങളായതിന് നിഷേധിക്കുന്ന അർത്ഥവാദ വാക്യങ്ങളല്ല എന്നുള്ളത് ബോധ്യമായി. പക്ഷേ അദ്ദേഹത്തിന്റെ സംശയം എന്താണ്? തഥാപി പ്രതിപത്തി വിധി വിഷേദയാ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിതേ. ഈ ശാസ്ത്രം ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് പ്രതിപത്തി വിധിയുടെ വിഷയമായിട്ടാണ് എന്നാണ്. പ്രതിപത്തി എന്ന് പറഞ്ഞാൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം, പ്രതിപത്തി വിധി ധ്യാനവിധി അതിന്റെ വിഷയമായിട്ടാണ്. അതായത് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതൊരു വിധിയാണ്, നീ ബ്രഹ്മത്തെ ധ്യാനിക്കൂ, അതിനുള്ള വാക്യങ്ങളുമുണ്ട്. ആത്മ ഇത്യേവ ഉപാസീത എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എങ്ങനെയാണോ ശ്രുതി ഉപനിഷത്ത് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കൂ, ധ്യാനിക്കൂ എന്ന് പറയും. അപ്പൊ ഏതാണ് ആത്മാവ്? അപ്പോ അവിടെ പറയുന്നത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, അതാണ് ആത്മാവ്. അപ്പോ താൻ, അതായത് ഈ ജീവനെ വിജ്ഞാനമായും ആനന്ദമായും അനന്തമായും എല്ലാം ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചാലോ, അങ്ങനെ നിരന്തരമായി ധ്യാനിക്കുമ്പോൾ യാഗത്തിൽ നിന്ന് എങ്ങനെയാണോ അദൃഷ്ടം ഉണ്ടാകുന്നത്, അതുപോലെ ഈ ധ്യാനത്തിൽ നിന്നും അദൃഷ്ടം ഉണ്ടാകും. ആ അദൃഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം ഉണ്ടാകും എന്നാണ് വൃത്തികാരന്റെ അഭിപ്രായം. അതിന് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. ആചാര്യസ്വാമി പറയുന്നത് എന്താണ്? അങ്ങനെ ധ്യാനത്തിലൂടെ എന്തെങ്കിലും ഒരു സംസ്കാരം അല്ലെങ്കിൽ വാസന ഉണ്ടായി, ആ വാസന അല്ലെങ്കിൽ സംസ്കാരം അജ്ഞാനത്തെ നശിപ്പിച്ച് അങ്ങനെയല്ല മോക്ഷത്തെ ഉണ്ടാകേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു ധ്യാനത്തിലൂടെ വിധിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ബ്രഹ്മമല്ല ജീവൻ, അവനെ ബ്രഹ്മമാണെന്ന് ഉപാസിക്കാനാണ്. അതിനെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നത്. വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മം തന്നെയാണ്. ശ്രുതി അതിനെ ബോധിപ്പിക്കുക ചെയ്യുന്നുള്ളൂ. ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നത് നീ ആ ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നാണ്. താൻ അത് വിസ്മരിച്ചിരുന്നു, വിസ്മരിച്ചിരുന്നതിനെ ബോധിപ്പിക്കുന്നു, അത്രേ ശ്രുതി ചെയ്യുന്നുള്ളൂ എന്നാണ്. പിന്നെ അത് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുകയോ താൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാകാം. അതാണ് ശ്രോതവ്യോ മന്ദവ്യ നിധിധ്യാസിതവ്യോ എന്ന് പറയും. അങ്ങനെ ധ്യാനിക്കുന്നത് എന്തെങ്കിലും അദൃഷ്ടത്തെ ഉണ്ടാക്കാനോ ഒന്നുമല്ല. അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിച്ചു. ആദ്യം ശ്രവിച്ച ആ വാക്യം ഹേതുവായിട്ട് തന്നെ മനസ്സ് ഈ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് കാരണം ആദ്യത്തെ നമ്മുടെ ശ്രവണം തന്നെ, ഉപനിഷത്ത് പറഞ്ഞ ആ തത്വമസി എന്ന് പറഞ്ഞ ആ വാക്യം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉള്ളിൽ അതിന് തടസ്സം ഉണ്ടായിരുന്നു, തടസ്സം മാറി ഉള്ളിൽ അപരോക്ഷമായി ആ ജ്ഞാനം പ്രകാശിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ശ്രുതി അതിനെ ബോധിപ്പിക്കുകയാണ്. ജീവാത്മ പരമാത്മ ഏകത്വത്തെ അല്ലാതെ വാസ്തവത്തിലില്ലാത്ത ഒരു ഏകത്വത്തെ ധ്യാനിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതല്ല എന്നാണ്. അപ്പൊ ഇവിടെ വൃത്തികാരന്റെ മതമനുസരിച്ച് വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മമല്ല, അങ്ങനെ അല്ലാത്ത ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ പറയുന്നു എന്നാണ്. അതാണ് അതിനെ നിഷേധിക്കുന്നത്. സിദ്ധാന്തമനുസരിച്ച് വാസ്തവത്തിൽ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്. അത് ഇനി നമ്മൾ ധ്യാനിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവാത്മ ബ്രഹ്മാത്മ ഏകത്വത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ധ്യാനത്തിന് പ്രയോജനം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഈ അദൃഷ്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ തടസ്സമായിരിക്കുന്ന അദൃഷ്ടങ്ങളെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനത്തിന്റെ ആവശ്യം എന്നാണ് സിദ്ധാന്തത്തെ. അത് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് എന്താണ് ആ അഭിപ്രായത്തെ എതിർക്കുന്നു? അങ്ങനെയല്ല എന്നർത്ഥം. അതും ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ധ്യാനിക്കണമെന്നാണ് വൃത്തികാരൻ പറയുന്നത്. വൃത്തികാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണോ ഉപനിഷത്ത് വാക്യങ്ങൾ ശ്രവിക്കുന്നു, താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, ഇങ്ങനെ അറിഞ്ഞതിനു ശേഷം പിന്നെ ധ്യാനിക്കണമെന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? ഉപനിഷത്ത് വാക്യം ശ്രവിച്ചു, അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല. അതാണ് സിദ്ധാന്തി പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ്. അപ്പോ ഉപാസനയെ വിധിക്കുന്ന വാക്യം ആത്മാനം ഏവ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ ധ്യാനത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ യഥാ യൂപ ആഹവനീയാദീനി അലൗകികാന്യപി വിധിശേഷതയാ ശാസ്ത്രേണ സമർപ്പ്യന്തെ തദ്വ. അതിന് പൂർവ്വമീമാംസയിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അതായത് കർമ്മകാണ്ഡത്തിൽ ഒരു വാക്യമുണ്ട്, യൂപേ പശും ബദ്ധനാദി എന്നൊരു വാക്യം. അതായത് യാഗത്തിൽ ആടിനെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റി, അതിനാണ് യൂപം എന്ന് പറയുന്നത്. അപ്പൊ യൂപം എന്നുള്ള ഒരു വാക്ക് അവിടെ കണ്ടു. അപ്പൊ എന്താണ് യൂപം? ആടിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത്. അതിന് കെട്ടിയിട്ടാണ് അവസാനം അതിനെ ബലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ട കർമ്മങ്ങൾ അതിന് കെട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂപം, യൂപേ പശും, പശു എന്ന് പറഞ്ഞാലും ഓർത്തോളം വേദത്തിൽ പശു എന്ന് പറയുന്നത് മലയാളത്തിലെ പശുവല്ല, പശു എന്ന് പറയുന്നിടത്തെല്ലാം ആടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും, അല്ല പശുവല്ല. അപ്പൊ പശുവിനെ ബന്ധിക്കാൻ അല്ലെങ്കിൽ ആടിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് യൂപത്തെ ഉപയോഗിക്കുന്നത്. അപ്പൊ യൂപം എന്നുള്ള ശബ്ദം കേട്ടു, യൂപം എന്താണെന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും. തുടർന്ന് വേദത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും എന്താണോ യൂപം? തക്ഷതി, തക്ഷണം ചെയ്യാന്ന് വെച്ചാൽ അതിനെ ചെത്തി വിടിപ്പാക്കുന്നു. അഷ്ടാശ്രീകരോതി, അതിന് എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെ ചെത്തി എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ യൂപം തക്ഷതി, യൂപം അഷ്ടാശ്രീകരോതി തുടങ്ങിയ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ യൂപം എന്ന് പറയുന്ന ആ വസ്തു എന്താണെന്ന്. കാരണം ചെത്തി വെടുപ്പാക്കി എട്ട് കോണുകൾ ഉണ്ടാക്കി പശുവിനെ കെട്ടുന്ന സാധനം ഏതോ അത്. അപ്പോൾ ഇത്രയും ഇതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത്? യൂപം എന്ന് പറയുന്നത് കുറ്റിയാണ് എന്ന് മനസ്സിലാകുന്നു. അല്ല, യൂപേ പശും ബദ്ധനാദി എന്ന് കേൾക്കുന്നതുകൊണ്ട് മാത്രം അത് കുറ്റിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, മറ്റു വാക്യങ്ങളിലൂടെ കേൾക്കണം. അതാണ് യൂപം. ആഹവനീയം എന്ന് പറയുന്നത് ആഹവനീയേ ജുഹോതി എന്ന് പറയുന്നു. അഗ്നിഹോത്രം ചെയ്യുന്നവന്റെ വീട്ടിൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു അഗ്നിയുണ്ട്, അതിന് ഗാർഹപത്യ അഗ്നി എന്ന് പറയുന്നു. ആ അഗ്നിയിൽ നിന്ന് ആഹവനത്തിന് വേണ്ടി, ഹോമത്തിന് വേണ്ടി എടുക്കുന്ന അഗ്നിയാണ് ആഹവനീയ അഗ്നി. അപ്പോൾ ആഹവനീയേ ജുഹോതി എന്നുള്ള ഒരു വാക്യം കേൾക്കുന്നു. അങ്ങനെ ഒരു വാക്യം കേൾക്കുമ്പോൾ അവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നത് എന്താണ് ഈ ആഹവനീയം എന്ന് പറയുന്നത്? എന്ന്. അപ്പോ ആഹവനീയ അഗ്നി ആധാനത്തെ കുറിച്ചും മറ്റും പറയുന്ന വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന എന്താണ്? ആഹവനീയം എന്ന് പറയുന്നത് അഗ്നിയാണ് എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് വായിക്കുമ്പോൾ. അപ്പൊ ആഹവനീയം എന്ന് പറയുന്ന ഒരു പേര് വേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അപ്പോ എന്ത് വരുന്നു, വിധിക്കുന്ന വാക്യങ്ങളിൽ നിന്നും ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, അതിന്റെ അംഗമായി വരുന്ന മറ്റു വാക്യങ്ങളിൽ നിന്നാണ് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ആത്മാനമേവ ലോകോപാസീത, ആത്മാവിനെ ഉപാസിക്കൂ എന്നും മറ്റുമുള്ള വാക്യങ്ങൾ ആദ്യം ശ്രവിക്കുന്നു. അപ്പൊ എന്താണ് ഈ ആത്മാവ്? അത് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന എന്താണോ വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്നും മറ്റുള്ള വാക്യങ്ങൾ വരുന്നു, അതിൽ നിന്ന് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകുന്നു. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. ഉപാസനാ വിധിയുടെ അംഗമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആത്മാവിനെ ഉപാസിക്കൂ എന്ന് പറയുന്ന ഒരു വിധി വാക്യം, അതിൽ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്ന വാക്യത്തിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിനെ ഉപാസിക്കണം, ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതുപോലെ യൂപത്തിൽ പശുവിനെ കെട്ടാൻ പറഞ്ഞു, എന്താണ് യൂപമെന്ന് മനസ്സിലായില്ല, തുടർന്ന് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അപ്പോ ആ യൂപം എന്ന് പറയുന്നത് എന്താണ്? വിധിയുടെ അംഗമാണ്. വിധിയുടെ അംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങൾ അതിനെ ബോധിപ്പിച്ചു, അത് വിധിയുടെ അംഗമായി. അതുപോലെ ഉപാസനയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല, അപ്പോൾ ആ ഉപാസനയുടെ അംഗമായി വരുന്ന വാക്യങ്ങളിൽ നിന്നും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താണ്, ഈ ബ്രഹ്മവും ഉപാസനയുടെ ഒരു അംഗമാണ്. അല്ലാതെ ശ്രുതിയിൽ അതിനെ പറയുന്നത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് വൃത്തികാരൻ പറയുന്നത്. യഥാ യൂപ ആഹവിനിയാദീനി, രൂപം ആഹവിനിയും തുടങ്ങിയവ അലൗകികാന്യപി, ഇതൊന്നും ലൗകികമല്ല എന്നാണ്. ലോകത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിധിശേഷതയാ, വിധിയുടെ അംഗമായിട്ട് ഭാഗമായിട്ട് ശാസ്ത്രേണ സമർത്തിയന്റെ, ശാസ്ത്രം ഇതിനെയൊക്കെ ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. സദ്ദൂത് അതുപോലെ എന്ത് ചെയ്യുന്നു, ധ്യാനവിധിയുടെ ഒരു ഭാഗമായിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, വാസ്തവത്തിൽ ജീവൻ ആ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കണം എന്നാണ് ഉപനിഷത്ത് പറയുന്നതെന്നാണ്. കുത ഏതത്, അവിടെ ചോദിക്കുന്നു സിദ്ധാന്തി, നിങ്ങൾ എന്തുകൊണ്ടിത് ഈ തരത്തിൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി? ഉപനിഷത്തിൽ വ്യക്തമാണല്ലോ, ഉപനിഷത്ത് ബ്രഹ്മതത്വത്തെയാണല്ലോ പ്രതിപാദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി? പറയുന്നു പ്രവൃത്തി നിവൃത്തി പ്രയോജനത്വ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്താണോ, ഒന്നുകിൽ ഒരു പ്രവൃത്തി, അതിൽ മനുഷ്യനെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ നിവൃത്തി അതിനെ നിയോഗിക്കുന്നു. സ്വർഗകാമോ യജേത എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നതോടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വേദത്തെയാണ്. അത് ആ വ്യക്തിയെ യാഗത്തിലേക്ക് നിയോഗിക്കുകയാണ്. എന്നാൽ കളഞ്ചം ഭക്ഷയെ, കളഞ്ചം ഭക്ഷിക്കരുത്, ഉള്ളി ഭക്ഷിക്കരുത്, അല്ലെങ്കിൽ വിഷം ചേർന്ന മാംസം ഭക്ഷിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, മദ്യം കുടിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ നിവൃത്തിയാണ്, നിഷിദ്ധമായ ഒരു കാര്യമാണ്, അതിൽ നിന്ന് അവനെ പിൻവലിയാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോ വേദം ഈ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കാൻ ഒരു പ്രവൃത്തി അവിടെ വിധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, അതൊരു കർമ്മമാണ്. അപ്പോൾ ആ കർമ്മത്തെയാണ് നിഷേധിക്കുന്നതല്ല, തത്വജ്ഞാനത്തെ അല്ല എന്നർത്ഥം. ജ്ഞാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, അത് ജ്ഞാനമല്ല, ധ്യാനം ജ്ഞാനമല്ല. ധ്യാനം എന്ന് പറയുന്നത് നമ്മളൊരു മനസ്സിന്റെ വൃത്തിയെ ആവർത്തിക്കുകയാണ്. ഒരു വസ്തുവിനെ അതായിട്ട് തന്നെയും ധ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ടും ധ്യാനിക്കാം. രണ്ടു തരത്തിലായാലും എന്താണ്, മനസ്സിന്റെ ഒരു കർമ്മമാണത്, ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആ വസ്തു വേണം നമ്മുടെ മുമ്പിൽ. ഇപ്പൊ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, ധ്യാനിക്കുമ്പോൾ വിഷ്ണു നമ്മുടെ മുമ്പിലില്ല. പിന്നെ എന്താണ്, വിഷ്ണുവിനെ കുറിച്ച് ഗുരു പറഞ്ഞത് കേട്ട്, അതാണ് ചതുർഭുജ ധാരിയാണ്, സംഘചക്ര ഗദ പത്മങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടിട്ട് അതിന്റെ ഭാവന, ആ ചിത്രമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഭാവന ചെയ്തിട്ട് ആ ഭാവനയെ ആവർത്തിക്കുകയാണ്. ഇതൊരു മാനസികമായ കർമ്മമാണ്, ഇത് ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷ്ണു നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പം വിഷ്ണുവിനെ കുറിച്ചുള്ള ജ്ഞാനമായി, എന്നാലേ അത് പ്രത്യക്ഷമായ ജ്ഞാനം ആകത്തുള്ളൂ. അല്ലെങ്കിൽ വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണും, നമ്മുടെ മനസ്സിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു, ആന്തരികമായി ആ വിഷ്ണുവിനെ കാണുന്നു. അപ്പോൾ അത് വിഷ്ണുവിന്റെ ജ്ഞാനമായി. അതുവരെ നമ്മൾ ചെയ്യുന്ന എന്താണ്, വിഷ്ണുവിനെ കുറിച്ചുള്ള ഭാവനയാണ്, അത് മാനസികമായ ഒരു വൃത്തികളുടെ പ്രവാഹമാണ്, അതൊരിക്കലും ജ്ഞാനമല്ല. അപ്പൊ അത് പ്രവൃത്തിയായതുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനത്തെ പ്രവൃത്തിയാണ് ശാസ്ത്രം വിധിക്കുന്നത്, അല്ലാതെ ജ്ഞാനത്തെ അല്ല. ജ്ഞാനത്തെ ബോധിപ്പിക്കുകയല്ല, വസ്തുവിനെ ബോധിപ്പിക്കുകയല്ല എന്നാണ്. വസ്തുവിനെ ബോധിപ്പിച്ചാൽ അത് ജ്ഞാനമാകും. സച്ചിദാനന്ദം എന്ന് പറയുന്നു. അപ്പൊ സച്ചിദാനന്ദം എന്ന് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജ്ഞാനമായി എന്നത്. അവിടെ പിന്നെ ആവർത്തിയുടെ ആവശ്യമുണ്ട്. ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമല്ല, അത് മാനസികമായ കർമ്മമാണ് എന്നർത്ഥം. ജ്ഞാനത്തിന് ആവർത്തിയുടെ ആവശ്യമില്ല, അതേയും മാനസിക കർമ്മം അതിന് ആവർത്തിയുടെ ആവശ്യമുണ്ട്. അത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ഉപാസന ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? മാനസികമായ ഒരു കർമ്മമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ ബോധിപ്പിക്കുന്നത് ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വൃത്തികാരൻ പറയുന്നത് ബ്രഹ്മ തത്വത്തെ അല്ല, തത്വജ്ഞാനത്തെ, ആ ബ്രഹ്മ വസ്തുവിനെ അല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, മറിച്ച് ബ്രഹ്മ ധ്യാനത്തെയാണ്, ജീവനെ ബ്രഹ്മമായി ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ആ ധ്യാനം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ അതായി തന്നെ ധ്യാനിക്കാൻ പറയും, വിഷ്ണുവിനെ വിഷ്ണുവായി തന്നെ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയും. സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയുന്നതിന് പ്രതീക ഉപാസന എന്ന് പറയും. ഒരു പ്രതീകത്തെ, ആ പ്രതീകമാണ് അത് സാളഗ്രാമം, അത് വിഷ്ണുവല്ല, പക്ഷെ ആ പ്രതീകത്തെ വിഷ്ണുവായി ധ്യാനിക്കുന്നു. ആ പ്രതീകത്തിൽ നമ്മൾ സംഘചക്ര ഗതാപത്മങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ അതുള്ള ഒരു രൂപമായിട്ട് അതിനെ തന്നെ ധ്യാനിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഇവിടെ ശ്രുതിയിൽ തന്നെ പറയും, ഭാഷ്യത്തിലും മറ്റും അത് ഇനി വരും. അപ്പോൾ ബ്രഹ്മമെന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഉപാസനയ്ക്ക്, അങ്ങനെ ഉപാസിച്ച് അതിനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമെന്ന് പറയുന്നത് ആ വാക്യത്തിൽ നിന്ന്, വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. അതിന് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാം, പക്ഷെ ആ ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്, അല്ല ധ്യാനിച്ച് ഉണ്ടാകുന്നത് പോലെ അല്ല എന്നാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ പിന്നെ എങ്ങനെ ആ ജ്ഞാനം ഉണ്ടാകുന്നു? ദേവതാധ്യാനത്തില്, ദേവതാധ്യാനത്തിൽ ദേവതയെ നിരന്തരം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ദേവത അവിടെ ഇല്ല, ദേവത ഭാവനയിലാണ്. ഭാവനാരൂപത്തിൽ ഹൃദയത്തിലോ എവിടെയെങ്കിലും ദേവതയെ സങ്കല്പിച്ചിട്ട് തന്റെ സങ്കല്പത്തിലുള്ള ദേവതയെ ആ സങ്കല്പത്തിലൂടെ വിഷയീകരിക്കുകയാണ്. മനസ്സ് തന്നെ ധ്യേയമായും ധ്യാനാകാരമായും നിന്നുകൊണ്ട് തന്റെ തന്നെ മനസ്സ് സൃഷ്ടിച്ച ദേവതയെ തന്റെ തന്നെ മനസ്സിന്റെ വൃത്തികൾ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അതായത് വാസ്തവത്തിൽ ദേവത നമ്മുടെ മുമ്പിലില്ലല്ലോ. ദേവത ആദ്യം സങ്കല്പിച്ചവരുടെ തിരുത്തുന്നു. അതെന്താണ് ആ സങ്കല്പം? എന്താണ് അത്? മാനസിക വൃത്തിയാണ്. പിന്നീട് ആ സങ്കല്പിക്കുന്ന ദേവതയെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മാനസിക ക്രിയ, അതും മാനസിക വൃത്തിയാണ്. നമ്മുടെ ദേവതയും മനസ്സിലാണ്, ദേവതയെക്കുറിച്ചുള്ള സങ്കല്പവും മനസ്സിലാണ്. അങ്ങനെ നിരന്തരമായ സങ്കല്പം കൊണ്ട് ആ ദേവതാ പ്രസാദം ഉണ്ടായി, ആ ദേവത മൂർത്തമായ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു എന്നാണ് ദേവതാധ്യാനത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ അത് ദേവതാ ജ്ഞാനമാകുന്നുള്ളൂ. അതുവരെയുള്ള എന്താണ്? ദേവതയെ സംബന്ധിച്ചുള്ള മാനസികമായ ഒരു ക്രിയയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ധ്യാനം എന്ന് പറയുന്നത്. ആ ദേവത ആ ഭാവനാത്മകമായ രൂപത്തിൽ നിന്ന് മാറി ആ ദേവതയുടെ വാസ്തവ സ്വരൂപത്തിൽ ആന്തരികമായ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ, പ്രാദുർഭവിച്ചാൽ, അപ്പോൾ ആ ദേവതയെക്കുറിച്ചുള്ള ജ്ഞാനം, അനുഭൂതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ദേവതയെ ധ്യാനിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരുന്നു? ദേവതയെ, അതാണ് ദേവതാ പ്രത്യക്ഷം എന്ന് പറയും. അപ്പോൾ ദേവതയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അത് ബാഹ്യമായോ ആന്തരികമായോ ഏത് തരത്തിലും ആ സാധകന്റെ യോഗ്യതയും സാധനയൊക്കെ അനുസരിച്ചുണ്ടാക്കാം. അത് വേറെ വിഷയമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ബ്രഹ്മധ്യാനം, ആ കാര്യത്തെക്കുറിച്ച് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കും. തൽക്കാലം ഗുരുസ്മരണയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കും.
5: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്. 24/7 spiritual channels from shivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ശ്രീമുഖീ ശിവസമാരംഭാചാര്യമധ്യം അസ്മദാചാര്യ

ഗുരുതരം വിശ്വസം നാലാധികം ഭാഷ്യം ജലസൂര്യാദി പ്രതിബിംബവത് ആത്മപ്രവേശിച്ച പ്രതിബിംബവത് വ്യാകൃതി കാര്യോപലഭ്യത്വം പ്രാഗുത്പത്തിർ അനുപലഭാത്മാ പശ്ചാത്കാര്യ സൃഷ്ടി വ്യാകൃതി ബുദ്ധേർ അന്തരുപലഭ്യമാന സൂര്യാദി പ്രതിബിംബവത് ജലാഗോ കാര്യം സൃഷ്ട പ്രവിഷ്ടൈവ ലക്ഷ്യമാണോ ദൃതിശ്യതേ സയേശേഹ പ്രവിഷ്ടവ തസൃഷ്ട തദൈവ അനുപ്രാവശ്യം സ്വേതമേവ സീമാനം വിതാജ്യ ഏതയാ ദ്വാരാ പ്രാപദ്ധ്യത സ്വയം ദേവതാക്ഷത കന്ദാഹം ഇമാതിസ്രോ ദേവത അനേന ജീവേനാത്മനുപ്രവിശ്യ ഇത്യവുമാതി ഉപലബ്ധർത്തവാച്ചിഷ്ടിപ്രവേശസ്തിപ്യവാക്യാനുലബ്ധേ പുരുഷാർത്ഥശ്രമണ ആത്മാനമേവ അവേത് തസ്മാ സർവം അഭവത് ബ്രഹ്മവിദാത്മനോത് പരം സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചരം ഇത്യാദി ശ്രുതിഭ്യ തത്വ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം തദ്ഗ്രം സർവവിദ്യാനാം പ്രാപ്യദേശ്യ അമൃതം തഥാ ഇത്യാദി സ്മൃതിഭ്യശ്ച ഭേദദർശന അപവാദ സൃഷ്ടിയാദിവാക്യാനാം ആത്മീകത്വദർശനാർത്ഥവരത്വമതി തസ്മാം കാര്യസ്ഥസ്യ ഉപലഭ്യത്വമേവ പ്രവേശയിത്യുപചര്യതേ. ഇവിടെ ചർച്ച ചെയ്തത് പരമാത്മാവിൻ്റെ പ്രവേശം ജീവരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എങ്ങനെ സംഭവിക്കും, എങ്ങനെ പ്രവേശിക്കും, അതിൽ ദോഷങ്ങളെല്ലാം പറഞ്ഞു. അതിൽ പ്രധാനമായി എന്ന് പറഞ്ഞതാണ് പ്രതിബിംബം പോലെ സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് പോലെ പരമാത്മാവ് സൃഷ്ടിച്ച് ഈ സൃഷ്ടിയിൽ വന്ന ബുദ്ധി തുടങ്ങിയ ഉപാധിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു. അത് സംഭവിക്കാൻ കഴിയില്ല, കാരണം അവിടെ ദേശകാലങ്ങളൊക്കെ അപേക്ഷിക്കുന്നു. സൂര്യൻ ദൂരെയാണ്, ജലം ദൂരെയാണ്, ദേശ ഭേദം അവിടെയുണ്ട്. സൂര്യന് ഒരു ആകാരമുണ്ട്, ജലത്തിനൊരു രൂപമുണ്ട്, ജലം സ്വച്ഛമാണ്. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിൽ ഉദാഹരണത്തിൽ പറയുന്ന ബിംബപ്രതിബിംബഭാവം സംഭവിക്കാം, പക്ഷെ ആത്മാവിന് അത് സംഭവിക്കാൻ കഴിയില്ല, കാരണം ആത്മാവ് ഏകമാണെന്ന് പറഞ്ഞ് ഇതിനെ നിഷേധിച്ചു നേരത്തെ. വീണ്ടും അതേ പക്ഷം തന്നെ ഇവിടെ പറയുന്നു, അതാണ് സിദ്ധാന്തം. പ്രവേശിക്കുക, ആ പരമാത്മാവ് സൃഷ്ടിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പരമാത്മ പ്രതിബിംബം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പ് പറഞ്ഞ ദോഷം പറയുന്നു, ആ പ്രതിബിംബത്തെ വാസ്തവമായി സ്വീകരിക്കാതിരുന്നാണ്. ഒരു വാസ്തവത്തിലൊരു സൂര്യൻ, വാസ്തവത്തിലൊരു ജലം, അതിലൊരു പ്രതിബിംബം, അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ പ്രതിബിംബം എന്ന് പറയുന്നത് കാല്പനികമായി,

അല്ലെങ്കിൽ പ്രകടമായ കാര്യം, അഭിവ്യക്തമായ കാര്യം, ബുദ്ധി, ശരീരം തുടങ്ങിയാണ് കാര്യം. അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിബിംബത്തെ അല്ലെങ്കിൽ ഈ പ്രവേശം എന്ന് പറയുന്നത് ഇത് കാൽപ്പനികമായി സ്വീകരിച്ചാൽ മതി. അതുപോലെ സൂര്യനും അതിൻ്റെ ജലത്തിലുള്ള പ്രതിബിംബവും പോലെ എടുക്കരുത്. അതൊരിക്കലും സംഭവിക്കില്ല. രണ്ടുണ്ടെങ്കിലേ സംഭവിക്കും. ഏകമായിരിക്കുന്നിടത്ത് മറ്റെന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, മറ്റേതെല്ലാം തരത്തിലുള്ള പ്രതീതികളുണ്ടോ, അതെല്ലാം കാൽപ്പനികമായി സ്വീകരിച്ചാൽ മതി. കാൽപ്പനികമായി എന്ത് സംഭവിക്കും? അതിന് വസ്തുസത്യം വേണമെന്ന് സ്വപ്നം പോലെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാം അനുഭവപ്പെടുന്നു. ഭ്രാന്തി പോലെ വാസ്തവത്തിൽ ഇല്ലെങ്കിലും എല്ലാം അനുഭവപ്പെടുന്നു. അതുപോലെ കാൽപ്പനിക പ്രവേശം, കാൽപ്പനികമായ പ്രവേശത്തെ സ്വീകരിച്ചാൽ അത് ബിംബപ്രതിബിംബത്തെ പോലെയാണ്. ശാസ്ത്രാചാര്യാദയോ യദ്വം മോഹോതത്വ എന്ന വസ്തുത പരമാർത്ഥത്തിലില്ല. ശാസ്ത്രം, ഗുരു, സാധന, ഉപദേശം ഇതെല്ലാം എന്താണ്? മോഹോതത്വ, മോഹത്തിൽ നിന്നുണ്ടായതാണ് ഭർത്തികാരം പറയുന്നത് എന്ന വസ്തുത. ഇതൊന്നും പരമാർത്ഥമല്ല. മോഹത്തിൽ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്, എന്നാൽ പരമാർത്ഥമല്ലാതെ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ പ്രവേശോപ്യസ്യ താദൃശ്യ, പ്രവേശത്തെ അതുപോലെ എടുക്കും. എന്തിനു വേണ്ടി? അതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി? ഇത് ഒരു ശല്യമില്ലാതെ കേവലം ബിംബരൂപത്തിൽ ഇരുന്നു. എന്തിനാണ് പ്രതിബിംബം? ഈ ജീവഭാവം, പിന്നെ സംസാരം, പിന്നെ അവിടെ വീണ്ടും ഒരു ശാസ്ത്രം, ആചാര്യൻ, ഉപദേശം, സാധന, പിന്നെ വീണ്ടും അതിനെ പ്രാപിക്കുക. ഇതിൻ്റെ ആവശ്യം ഇത് അതിൻ്റെ സ്വരൂപത്തിലങ്ങ് ഇരുന്നാൽ മതി. അതിൻ്റെ സ്വരൂപത്തെ കുറിച്ച് എന്താ പറയുന്നത്? സച്ചിദാനന്ദ ഘനം. ഇത് സച്ചിദാനന്ദ ഘനമായിരുന്നാൽ മതിയായിരുന്നു. പിടി കോലാഹലങ്ങളിലൊക്കെ വന്നപ്പെടുകയും വീണ്ടും അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയാണ് എന്നാ? അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അത് മറ്റു തരത്തിൽ സാധാരണ പല സമാധാനങ്ങളും പറയാറുണ്ട്. ഈ നിർഗുണം എന്തിന് സഗുണമായി? ഇത് നിത്യമുക്തമായിരിക്കുന്ന എന്തിന് ബന്ധനത്തിൽ വന്നു? പല സമാധാനങ്ങളും. ഒന്ന് പറയും, വാസ്തവത്തിൽ അങ്ങനെ വന്നിട്ടില്ല, വന്നിട്ടുണ്ടെന്നുള്ള അനുഭവമുണ്ട്, അനുഭവം വാസ്തവമല്ല, അനുഭവത്തെ മാറ്റണം. എന്നാലും എന്തിനാ അനുഭവം വന്നു? വാസ്തവമായിട്ട് വേണ്ട. അങ്ങനെ ഒരു അനുഭവം എന്തിനു വന്നു? ഇത് പറയുന്നത് സത്യമാണെങ്കിൽ ഈ ശല്യങ്ങളൊന്നുമില്ലാതെ, ജാഗ്രത സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ സുഷുപ്തനായി അങ്ങനെ ഇരുന്നാൽ പോരെ? എന്തിനു ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുന്നു? എന്തിനു പ്രവേശിച്ചു? ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നതാണ് പ്രവേശിച്ചു. ഈ പ്രതിബിംബം പോലെ ഈ ബുദ്ധി തുടങ്ങിയ ഉപാധികൾ പ്രവേശിക്കുന്നു, ശരീരത്തിനോട് താതാന്യം നേടുന്നു, അഹം എന്ന് അറിയുന്നു. പിന്നീട് പറയുന്നത് സംസാരമാണ്, ജനന മരണമാണ്, ജീവിതമാണ്, ബന്ധനമാണ്, ഇതൊക്കെ പറയുന്നു. പിന്നെ മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഇരുന്നാൽ മതി സുഷുപ്തനെപ്പോലെ. അതിൽ നിന്നൊരു വ്യതിചലനം എന്തിനു സംഭവിച്ചു എന്നാണ് അടുത്ത് പറയുന്നു. ഐകാത്മ്യ പ്രതിപത്തയെ ഇവിടെ പറയുന്ന സമാധാനം. പല സമാധാനങ്ങളും പറയും, എന്തിനീ അംശം സംഭവിച്ചു, ഈ ചുതി വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു? പറയുന്നു ഐകാത്മ്യ പ്രതിപത്തിക്ക് വേണ്ടി. വീണതെന്തിന്? എണീക്കാൻ വേണ്ടി. എന്നാ വീഴാതിരുന്നാ പോരെ? വീണിട്ടെണീക്കണം എന്ന് പറയുന്ന പോലെ ആ ഐകാത്മ പ്രതിപത്തിക്ക് വേണ്ടി ഇത് സംഭവിച്ചു എന്നാണ് മോഹാ. ഇങ്ങനെ ചോദിക്കും, എന്തിന് വീണു? എണീക്കാൻ വേണ്ടി. എന്നാ വീഴാതിരുന്നാ പോരെ എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ആ ഏകത്വ ബോധത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ അതിന് പറയുന്ന സമാധാനത്തിന് എന്താണ്? എണീക്കണമെങ്കിൽ വീണാലേ പറ്റും, വീണാതെ എണീക്കാൻ പറ്റും. നിന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. വീണു കഴിഞ്ഞാലേ പറ്റും. ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മതാ ബോധം ഇതുകൊണ്ടേ സംഭവിക്കത്തുള്ളൂ, അല്ലാതെ സംഭവിക്കും.

0: അതിനു വേണ്ടി തന്നെയാണിത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏകാത്മീയ പ്രതിപത്തി. അവിടെയും സംശയം വരും, എന്തിനങ്ങനെ ആ ബോധം ഏകത്വബോധം അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ആ സുഷുപ്തി അവസ്ഥ പോലെ ഇരുന്നാൽ സച്ചിദാനന്ദ ഘനമായി ഒന്നുമില്ലാതെ അങ്ങനെ ഇരുന്നാൽ മതി, പിന്നെ അവിടെ നിന്ന് ഇതിലേക്ക് വരിക, ജാഗ്രത സ്വപ്നിലേക്ക് വരിക, പിന്നീട് പരിശ്രമിക്കുക പഴയ സ്ഥിതിയിലാകാൻ. ഇവിടെ വാസ്തവത്തിൽ പഴയ സ്ഥിതിയിലാകാനല്ല പരിശ്രമിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നതെല്ലാം ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മബോധം പറയുന്ന പോലെയാണ്. വീണാലേ എണീക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈ ഐകാത്മ്യ ബോധം അതിവിടെ സംഭവിക്കത്തുള്ളൂ, അത് സുഷുപ്തി സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ആ നിർഗുണാവസ്ഥ സംഭവിക്കത്തില്ല. വീണിട്ട് എഴുന്നേക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഇപ്രവേശം പ്രവേശോപ്യസ്യ താതൃപ്സ്യ, ഈ പ്രവേശം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ. ആദ്യം പ്രവേശിക്കണം, പിന്നീട് അറിയണം. ആദ്യം ഈ ദേഹാദികൾ ബുദ്ധിയാദികളിലും മറ്റും ഈ പ്രതിബിംബം പോലെ പ്രവേശിക്കണം, താതാത്മ്യപ്പെടണം, പിന്നീട് അറിയുക. എന്തിനെ? സ്വസ്വരൂപത്തെ. അതിനു വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ട് അറിയുന്നില്ല? കാരണം അത് നിർഗുണമായിരുന്നു, എങ്ങനെ അറിയാൻ പറ്റും? നിർഗുണമായിരുന്നു അറിയാൻ കഴിയും. അവിടെ അറിയുന്നവൻ ദൃഷ്ടാവ് അവിടെ ഇല്ല, പിന്നെങ്ങനെ അറിയാൻ കഴിയുന്നത്? ദൃഷ്ടാവ് ഉള്ളിടത്തേക്ക് വന്നാലേ അറിയാൻ പറ്റും. കണ്ണിനെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പിടിച്ചാലും പറ്റും. അല്ല, കണ്ണ് എല്ലാത്തിനെയും കാണുന്നതല്ലേ? അതിന് തനിയെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. അതിന് പ്രതിബിംബമായിട്ട് അതിനെ കാണാൻ പറ്റും, ബിംബമായിട്ടൊരിക്കലും അതിനെ കാണത്തില്ല. കണ്ണിന് കാണുന്നു എന്ന് പറയുന്നു, എന്താ കാണുന്നത്? വാസ്തവത്തിലുള്ള കണ്ണിനെയാണോ കാണുന്നത്? കണ്ണാടിയിൽ പതിഞ്ഞ കണ്ണിനെ കാണാൻ പറ്റും, ബിംബരൂപത്തിലുള്ള കണ്ണിനെ ആരും കണ്ടിട്ടില്ല. കാരണം കണ്ണിന് ഒരിക്കലും എതിരിട്ട് നോക്കാൻ കഴിയില്ല. പക്ഷെ കണ്ണാടിയിൽ എന്ത് കാണും? അതിൻ്റെ പ്രതിബിംബം കാണും, അതിനെ കാണും. അതിനെ കണ്ടിട്ട് പറയണ്ട, ഞാൻ കണ്ണിനെ കണ്ടിരിക്കുന്നു. സർവത്തെയും കാണുന്നതാണെങ്കിലും എല്ലാ കാഴ്ചയ്ക്കും സഹായിക്കുന്നതാണെങ്കിലും അതിനെ കാണാനത് സഹായിക്കുന്നില്ല. അതെന്താ അങ്ങനെ? വസ്തു സ്വഭാവത്തെ സംബന്ധിച്ച് ചോദ്യം പാടില്ല. അഗ്നി എന്തുകൊണ്ടാണ് ദഹിപ്പിക്കുന്നത്? ചോദിക്കരുത്, ചോദിച്ചിട്ട് കാര്യമില്ല, അതെന്റെ സ്വഭാവമാണ്. അതിനെന്തെല്ലാം ശാസ്ത്രീയമായ വിശകലനങ്ങൾ കൊടുത്താലും അവിടെ എല്ലാം ചോദിക്കാം, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വീണ്ടും ചോദിക്കും, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവസാനം പറയേണ്ടി വരും, അതതിൻ്റെ സ്വഭാവം. വിശദീകരണങ്ങൾ ഒരുപാട് കൊടുക്കാൻ പറ്റും, ഓരോ വിശദീകരണത്തിലേ ചോദ്യം വരും, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അഗ്നി ദഹിപ്പിക്കുക, അഗ്നിയുടെ സ്വഭാവം കാണുക എന്ന് പറയുന്ന കണ്ണിൻ്റെ സ്വഭാവമാണ്, അതിൻ്റെ ഭാഗമാണോ ആ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് തന്നെ കാണാതിരിക്കുക എന്നുള്ളത്. സർവത്തെയും കാണുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാലോ കണ്ണാടി എടുത്ത് മുമ്പിൽ പിടിക്കുക, പ്രതിബിംബത്തെ ആശ്രയിക്കുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിർഗുണമായിരുന്നാൽ അതിന് അറിയാൻ പറ്റത്തില്ല, ഐകാത്മ്യ പ്രതിപത്തിയില്ല. എന്തങ്ങനെ നിർഗുണമായിരിക്കുന്നു? അതാണ് അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്വരൂപം അങ്ങനെയാണ്. സംവിത് സ്വരൂപമായിരിക്കുക, സ്വയം പ്രകാശമായിരിക്കുക, സച്ചിദാനന്ദമായിരിക്കുക, അതതിൻ്റെ സ്വഭാവം. അതിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല, സ്വഭാവത്തിന് ചോദ്യമുണ്ട്. പിന്നീട് എന്തിന് അതിൽ നിന്നും ആ സ്വഭാവത്തിലിരുന്നാൽ പോരെ? എന്തിനതിൽ നിന്ന് ഈ മാറ്റം വരുത്തി? അതതിനെ അറിയാൻ വേണ്ടി. ആ സ്വഭാവത്തിലിരുന്നറിയാൻ സാധ്യമല്ല. കണ്ണിനെങ്ങനെയാണോ എതിർത്ത് കണ്ണിനെ നോക്കാൻ കഴിയാത്തത്, അതുപോലെ അത് കേവലം നിർഗുണ പരനായിരുന്നു കഴിഞ്ഞാൽ അതിനറിയാൻ കഴിയില്ല. അതിനറിയുന്നതിന് വേണ്ടി അതാണ് ഇവിടെ പറയുന്നത് ഐകാത്മ്യ പ്രതിപത്തയെ. അങ്ങനെ ഒരവസ്ഥ എന്തിനു വന്നു? ആദ്യം നിർഗുണമായിരിക്കുക, പിന്നെ അതിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കുക, പിന്നെ ഇവിടെ നിന്ന് അതിനറിയാൻ ശ്രമിക്കുക. അതിനടുത്ത് പറയുന്നത് വ്യാകൃതാവസ്ഥയെ ജഗദോഹസ്യ സ്വഭാവം. ഇതിനൊക്കെ ഒറ്റ സമാധാനമായി പറയാം. എന്താണോ ഹസ്യ സ്വഭാവത, അതിൻ്റെ സ്വഭാവം അവനവൻ്റെ ഗുണത്തെ കാണിക്കുന്നു. ഒരുതരം ചീത്ത സ്വഭാവം കാണിച്ചാൽ പറയാം അത് അവൻ്റെ ഗുണമാണ് അവൻ കാണിക്കുന്നത്. നല്ല സ്വഭാവത്തെ കാണിച്ചാൽ പറയാം അത് അവൻ്റെ ഗുണമാണ് എന്നുവെച്ചാൽ അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥ അതങ്ങനെ നിർഗുണമായിരിക്കുക, ഒന്നിനും ഇടപെടാതിരിക്കുക, ഒന്നിനെയും കാണിക്കാതെ ഒന്നിനെയും കാണാതെ ഇരിക്കുക, അത് കഴിഞ്ഞാൽ നേരെ വിപരീതമായ മറ്റൊരവസ്ഥയിലേക്ക് വരിക, എല്ലാത്തിനെയും കാണുകയും കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരിക. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? പിന്നെ പറയുന്നു എന്തിനു വന്നു? അറിയാൻ വേണ്ടി വന്നു, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. ആ നിർഗുണാവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് വന്നു, നിത്യമുക്താവസ്ഥയിൽ നിന്ന് ഈ ബന്ധനാവസ്ഥയിലേക്ക് വന്നു. ഇതാണ് ഇതിൻ്റെ സ്വഭാവം. അതാണ് ജഗത് അസ്യ സ്വഭാവത, ഇതിൻ്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ സമാധാനം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവിടെ കേവലനായി ഏകനായി സത്യനോട് ഏകീഭവിച്ചു, സമ്പ്രസാദനായിരുന്നു, അഭീതനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഈ ജാഗ്രതയിലേക്ക് വന്ന് ഇവിടെ ഗുരുവിനെയും ശാസ്ത്രത്തെയും മോക്ഷത്തെയൊക്കെ അന്വേഷിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സ്വഭാവം. കണ്ണിൻ്റെ സ്വഭാവമാണ് സർവത്തെയും കാണുക, അതിനെ കാണാതിരിക്കുക, പിന്നെ അത് പ്രതിബിംബത്തെ കാണുക. കണ്ണിനെ സംബന്ധിച്ച് അത് ശരിയാണ്, കണ്ണിനെ പ്രതിബിംബത്തിലൂടെ കാണാം. പക്ഷെ ഇങ്ങനെ വന്നാലും ഇതിനെങ്ങനെ കാണാൻ കഴിയും? പ്രമേയം എന്നെ പറയും, ഗുണമായിരിക്കുന്ന ഇതിനെ കാണാൻ പറ്റില്ലെന്നും പറയും. അപ്രമേയ ആത്മാ, അത് അപ്രമേയമാണ്, അദൃശ്യമാണ്, അവ്യവഹാര്യമാണ്, അവാങ്മനോഗോചരമാണെന്നെല്ലാം പറയുന്നു. പിന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു, സ്വഭാവമാണെന്നും പറയുന്നു. ഇതിനും വൈരുദ്ധ്യമുണ്ടായിരുന്നു, വൈരുദ്ധ്യമില്ല. കാരണം കണ്ണിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, അതിനെ നേരിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമുണ്ട്. പക്ഷേ പ്രതിബിംബത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമില്ല. പ്രതിബിംബം എന്താ? കണ്ണാണോ? അല്ലല്ലോ. നമ്മൾ കണ്ണിനെ കാണാൻ എവിടെയാണ് നോക്കുന്നത്? കണ്ണിലേക്കാണോ? അല്ല, കണ്ണാടിയിലാണ് നോക്കുന്നത്. പ്രതിബിംബത്തെ കാണാം, അതിന് വൈരുദ്ധ്യമില്ല. എന്താണത്? ഛായ, അതിൻ്റെ ഛായയാണ്. അത് തന്നെന്ന് പറയാം, എന്നാ അതാണോ? അതല്ല. കണ്ണിന് കുത്തിക്കഴിഞ്ഞാൽ വേദനിക്കും, പ്രതിബിംബത്തിന് കുത്തിയാൽ വേദനിക്കത്തില്ല. പക്ഷെ അതിന് നോക്കിയിട്ടെന്താ പറയുക? ഇതെൻ്റെ കണ്ണാണോ എന്നല്ലേ പറയൂ. എന്നാലും അത് വേദനിക്കുന്നുണ്ടല്ലോ. ആ ഒരു വ്യത്യാസം പ്രതിബിംബത്തിൻ്റെ, അതിവിടെയുണ്ട്. പരമാർത്ഥത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല, ഐകാത്മ്യം ഇല്ല. പക്ഷെ ഈ ഉപാധിയിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രവേശിച്ചവൻ ദ്രഷ്ടാവ്, അവൻ ഈ ഉപാധികളുടെ സഹായത്തോടു കൂടി കാണുന്നു. ആ കാഴ്ചയും പരമാർത്ഥമല്ല, പക്ഷെ പരമാർത്ഥം അല്ലെങ്കിലും അത് തന്നെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചയാണ്. കണ്ണടി കാണുന്നത് വാസ്തവത്തിലുള്ള കണ്ണല്ലെങ്കിലും അത് കണ്ണു തന്നെയാണ്, തൻ്റെ തന്നെ കണ്ണാണ്, അതിനെ തന്നെയാണ് കാണുന്നത്. തൻ്റെ കണ്ണിന് എന്തെങ്കിലും വൈരൂപ്യം ഉണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും, അപ്പോൾ തൻ്റെ അല്ലെന്ന് പറയാൻ പറ്റും. പിന്നെ അതിനൊന്ന് വേർതിരിക്കും. എന്താണ് പ്രതിബിംബം, പ്രതിച്ഛായ, ഇത്രയും ജീവൻ, ചിതാഭാസൻ, ആ രൂപത്തിൽ നിന്നും ഉണ്ട്, അതിനെ കാണുന്നു. അത് കാണുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ സൃഷ്ടിച്ചേ മതിയാവും, ഇതിൽ പ്രവേശിച്ചേ മതിയാവും. നിർഗുണാവസ്ഥയിൽ അത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി സൃഷ്ടിച്ച് പ്രവേശിച്ചു. അത് കാണാതിരിക്കുന്ന കേവലമായ അവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും, അല്ലെങ്കിൽ ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഗുരു ശാസ്ത്രം എല്ലാത്തിനെയും ആശ്രയിച്ച് നേരത്തെ പറഞ്ഞല്ലോ മോഹത്തത്വ, ഈ മോഹത്തിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ ആശ്രയിക്കുന്നു, മോഹം കൊണ്ട് ആശ്രയിക്കുന്നു. അതൊന്നും പരമാർത്ഥമാണ്. ആശ്രയിച്ച് അതിനെ കാണാൻ ശ്രമിക്കുന്ന ഈ കാഴ്ച പരമാർത്ഥമുണ്ട്. പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ഇതെല്ലാം അതിൻ്റെ സ്വഭാവമാണ്. നിർഗുണമായിരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവമാണെങ്കിൽ സഗുണമായിരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവമാണ്. പരമാർത്ഥമായിരിക്കുന്നതിൻ്റെ സ്വഭാവമാണെങ്കിൽ പരമാർത്ഥമല്ലാതിരിക്കുന്നതിൻ്റെ സ്വഭാവമാണ്. നിർഗുണത്തെ അതിന് കാണാൻ കഴിയില്ലാതെ പരമാർത്ഥമാണ്. പക്ഷേ ബിംബത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രതിബിംബത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉപാധികളിലൂടെ, ഉപാധികളുടെ സഹായത്തോടു കൂടി, ബുദ്ധി തുടങ്ങിയ സഹായത്തോടുകൂടി, ശാസ്ത്രത്തിൻ്റെ ആചാര്യങ്ങളുടെ ഉപദേശത്തിൻ്റെ എല്ലാം സഹായത്തോടുകൂടി, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് ആ ഐകാത്മ്യത്തെ ബോധിക്കുന്നു. അതിങ്ങനെ സംഭവിച്ചാലേ സാധ്യമാകും, ഈ പ്രവേശം കൊണ്ടേ സാധ്യമാകും. കാരണം എന്തുകൊണ്ട്? ആ പ്രവേശത്തോടുകൂടി അതിൻ്റെ ആ പരമാർത്ഥ സ്ഥിതിയിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നു. ആ വ്യതിചലനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ കാണലല്ല, സാക്ഷാത്കാരമല്ല. അവിടെ സാക്ഷാത്കരിക്കുന്നു, അതിൻ്റെ പ്രയോജനം അതും പറയുന്നു. അടുത്ത് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്, അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്, അതിനറിയുന്നത്. ആരും ഇവിടെ ഈ ജാഗ്രതയിലേ ഉണ്ടാകത്തുള്ളൂ, ഈ അവസ്ഥയിലേക്ക് മാറിയില്ലേ ഉണ്ടാകത്തുള്ളൂ. സുഷുപ്തിയിൽ അത് സാധ്യമല്ല. അതിങ്ങനെ മാറുക, സുഷുപ്തിയിൽ അത് കേവലമായി പ്രകാശിക്കുക, ജാഗ്രതയിൽ വന്നും ഉപാധികളെല്ലാം ആശ്രയിച്ച് ഇവിടെ ഉള്ള ദോഷങ്ങളെയൊക്കെ മാറ്റി തന്നെ തന്നെ പ്രകാശിപ്പിക്കുക. ഇത് രണ്ടും സംഭവിക്കും, ഇതിൻ്റെ സ്വഭാവമാണ്. ചിലർക്ക് ഇതിനെ കാണാൻ കഴിയുന്നില്ല, സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ചിലർ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അന്ധനാണെങ്കിൽ അവൻ്റെ മുമ്പിൽ കണ്ണാടി എടുത്ത് പിടിച്ചിട്ട് വിശേഷം, മുമ്പിൽ കണ്ണാടി ഉണ്ട്, പക്ഷെ കണ്ണാടി അവന് നിഷ്പ്രയോജനമാണ്. അതുപോലെ ശാസ്ത്രം, ഗുരു, ഇതെല്ലാം അന്ധനെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ്, ഒന്നും സഹായിക്കത്തില്ല. അത് കണ്ണുള്ളവനെ സംബന്ധിച്ച് അത് പ്രയോജനപ്പെടുത്തും. അതാണ് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ട് ഇന്നും അന്ധന്മാരിങ്ങനെ തുടരുന്നു. അത് നിഷ്പ്രയോജനമാണ്. കണ്ണുള്ളവനെ സംബന്ധിച്ച് അതെല്ലാം പ്രയോജനപ്പെടും. എന്നാലും പഴയ ചോദ്യം ബാക്കി നിൽക്കും, എന്നാലും ആ നിർഗുണത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും ഈ ഉപാധികളിലൂടെ? ഉപാധിയൊന്നും പരമാർത്ഥമല്ലല്ലോ. പരമാർത്ഥമല്ലാത്ത ഈ ഉപാധികളിലൂടെ എങ്ങനെ ആ പരമാർത്ഥത്തെ അറിയാൻ പറ്റും? പറയുന്നത് ദൃശ്യതേ അഗ്രിയ ബുദ്ധ, ആ സൂക്ഷ്മബുദ്ധി കൊണ്ട് അതിനറിയുന്നു. ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞെടുത്ത് സൂക്ഷ്മബുദ്ധി കൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും? അതും ബുദ്ധിയാണ് പറയുന്നു. അതും കഴിഞ്ഞ ദിവസം മുന്നെന്താണ് മായയ, അത് മായയിലൂടെ അത് സാധ്യമാണ്. നിരുപാധികമായ തത്വത്തെ അല്ല സാക്ഷാത്കരിക്കും, നിരുപാധികമായ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവനില്ല, സാക്ഷാത്കാരവും ഇല്ല. അല്ലേ, കണ്ണിന് ഒരിക്കലും കാണുന്നില്ല, പക്ഷെ കണ്ണിന് കാണുന്നത് പ്രതിബിംബരൂപത്തിൽ. അതുപോലെ ഈ ഇവിടെ പറഞ്ഞല്ലോ അനുപ്രവേശം, പ്രതിബിംബം. ഈ പ്രതിബിംബത്തിൽ ഈ ഉപാധികളോടുകൂടിയിരിക്കുന്നു. ഉപാധികളെല്ലാം നീക്കി ഞാൻ പിന്നെ കാണുന്നവനില്ല. അപ്പോൾ ഉപാധികളിലൂടെ തന്നെയാണ് മായ, അതുകൊണ്ടാണ് വിദ്യ. വിദ്യയും മായയാണെന്ന് പറയുന്നു, അതില്ലാതെ വേണ്ടതാണ്. ആ വിദ്യയിലൂടെ കാണുന്നതും മായാമയമായതിനെ തന്നെ, നിർഗുണമായതിനല്ല. അത് കാഴ്ചയ്ക്ക് വിഷയമല്ല, അത് അപ്രമേയം തന്നെയാണ്. അപ്രമേയത്തിൽ രൂപകൽപ്പന. അപ്പോൾ ആ കൽപ്പനകളിലൂടെ എങ്ങനെ ആ അപ്രമേയത്തിലുള്ള കൽപ്പനകൾ, സച്ചിദാനന്ദ കൽപ്പനകൾ, സത്താണ് ചിത്താണ് ആനന്ദമാണ് ഇത്തരത്തിലുള്ള കൽപ്പനകൾ, ഈ കൽപ്പനകളിലൂടെ അത് സ്വാഭാവികമാകുന്നു. ആ സ്വാഭാവികമാകുന്നതിന് ഈ ഉപാധികളിലൂടെ അറിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ അനുപ്രവേശം. അപ്പോൾ സാക്ഷാത്കാരം ലോകത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്തിൻ്റെങ്കിലും സാക്ഷാത്കാരം വേണമെങ്കിൽ അവിടെ ദ്വൈതത്തിലേ സാധ്യമാകും. അദ്വൈതത്തിൽ സാക്ഷാത്കാരമുണ്ടോ? ആരാരെ സാക്ഷാത്കരിക്കും? അപ്പോൾ സാക്ഷാത്കാരത്തെക്കുറിച്ച് എവിടെയെങ്കിലും ശാസ്ത്രത്തിൽ പറയുന്നെങ്കിൽ അത് ലോകദൃഷ്ടിക്കനുസരിച്ചാണ്. ആത്മാവിനെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. പക്ഷെ നിരുപാധികവും നിർഗുണവുമായ ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നടത്ത് പറയുന്നത് അനൂദ്യ ലോകതോ ദൃഷ്ടിയെ, ലോകദൃഷ്ടിയെ അനുസരിച്ചിട്ട്. ലോകദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണെങ്കിൽ ഈ ലോകത്തിൽ ഉള്ള അനുഭവങ്ങൾ, അതിനെ പിന്തുടർന്ന്. അങ്ങനെയാണല്ലോ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന, നിങ്ങൾ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനസ്സിൽ വരുന്നു. പുസ്തകം പ്രത്യക്ഷമാണ്, മേശ പ്രത്യക്ഷമാണ്. അപ്പോൾ പ്രത്യക്ഷത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സങ്കല്പം വരുന്നു. അവൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ പരമാത്മാവിനെയും പ്രത്യക്ഷമാക്കണം. ലോകദൃഷ്ടിക്ക് അനുസരിച്ചാണ് ആ ചിന്ത പോകുന്നത്. അല്ലെങ്കിൽ വസ്തുവസ്വരൂപത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ സഗുണ ബ്രഹ്മത്തെ, അല്ലെങ്കിൽ ശിവനെ വിഷ്ണുവിനെയൊക്കെ പ്രത്യക്ഷമാക്കണം. ഇതെല്ലാം ലോകവ്യവഹാരത്തിനനുസരിച്ചിട്ടാണ്, ലോകദൃഷ്ടിക്കനുസരിച്ചിട്ടാണ് ഈ പ്രത്യക്ഷ സങ്കല്പങ്ങൾ, സാക്ഷാത്കാര സങ്കല്പങ്ങൾ. അതിനനുസരിച്ച് തന്നെ ഇവിടെയും ഈ പരമാർത്ഥ തത്വത്തിൻ്റെയും യാഥാത്മ്യം പ്രബോധ്യത, ആ ഇവിടെ പറയുന്ന പരമാത്മാ തത്വത്തിൻ്റെ യാഥാത്മ്യത്തെ ഗ്രഹിക്കുന്നു. അതുപോലെ എന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധിക്ക് നിരക്കാത്തതോ യുക്തിക്ക് നിരക്കാത്തതോ ആയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നു. ഇവിടെ ഈ പ്രതിക്ഷണം ഉള്ള അനുഭവത്തിൽ നിരന്തരം സാക്ഷാത്കാരത്തിൻ്റെ ലോകത്തായി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ സാക്ഷാത്കാരമാണെന്നേ ഉള്ളൂ. ഈ സാക്ഷാത്കാരം എങ്ങനെയാണോ നടക്കുന്നത്, മോഹതത്വ പറയുന്നു, മോഹം കൊണ്ട് സംഭവിക്കുന്നത്, ജ്ഞാനപ്രവേശം തന്നെ മോഹം, ഈ പ്രതിബിംബഭാവം തന്നെ മോഹം എന്ന് പറയും. അതുപോലെ ഈ പരബ്രഹ്മത്തിൻ്റെയും ഈ സാക്ഷാത്കാരം സംഭവിക്കുന്നു സോപാധികമായി, നിരുപാധികമായിട്ടല്ല. ഇപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സർവസാക്ഷാത്കാരത്തിലും അതിനെയാണ് സാക്ഷാത്കരിക്കുന്നത്, സർവ അനുഭവങ്ങളിലും അതിനെയാണ് അനുഭവിക്കുന്നത്. എന്നാൽ അതാണെന്നറിയുന്നില്ല, ശബ്ദസ്പർശ രൂപരസ അനുഭവങ്ങളിലെല്ലാം അതിനെ തന്നെ അനുഭവിക്കുന്നു, എന്നാൽ അതാണെന്നറിയുന്നു. അപ്പോൾ അതിനിവിടെ അതാണെന്ന് അറിയിച്ചു തരുന്നു. അതിന് ഉപാധികളെല്ലാം ഉണ്ടായാലേ പറ്റൂ, ബുദ്ധിയാദി ഉപാധികളെ ആശ്രയിച്ചേ പറ്റൂ, ആ ഉപാധിയോടുകൂടി ഇരിക്കുന്നതിനെ അറിയുന്നു. സച്ചിദാനന്ദം ഭാവനയോടുകൂടി അതിനറിയുന്നു പറഞ്ഞാൽ അവിടെ അതായ ഉപാധി എല്ലാം അറിയാൻ കഴിയില്ല. ഇങ്ങനെ സ്വാഭാവികമായിരിക്കുന്ന ആ തത്വത്തെ ഈ ഉപാധികളിലൂടെ അതിനറിയുന്നു. അറിയുന്നതിന് വേണ്ടി ഈ സൃഷ്ടി, ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥകളെല്ലാം അതിനുവേണ്ടി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്തിനു ഈ ബന്ധനത്തിലേക്ക് വന്നു, ബന്ധനത്തിൽ വന്നിട്ട് പിന്നെ എന്തിനു മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അത് പക്ഷേ ഈ ബന്ധനത്തിൽ വരാതിരുന്നാൽ മതിയോ, തന്റെ സ്വരൂപം അതാണെന്നും പറയും. പക്ഷെ ഇതെല്ലാം അതിൻ്റെ സ്വഭാവമാണ്, ബന്ധനത്തിൽ വരാതിരിക്കുന്നു അതിൻ്റെ സ്വഭാവം, ബന്ധനത്തിലേക്ക് വരുന്നതും അതിൻ്റെ സ്വഭാവം തന്നെ. ആ സ്വഭാവത്തിൽ വന്നിട്ട് അത് പരിശ്രമിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ട് അതിനെ അറിയുന്നു. അറിവും അറിവില്ലായ്മയും ഒരേ തലത്തിൽ തന്നെ. ആ പരമാർത്ഥ തത്വവും ഇതിന് രണ്ടിനും ഉപരി, അറിവിനും അറിവില്ലായ്മയ്ക്കും ഉപരി. പക്ഷെ അറിവില്ലായ്മ ഇവിടെ സംഭവിച്ചതിനെ നീക്കണമെങ്കിൽ ഈ അറിവുണ്ടായതിനെ പറ്റും. ആ അറിവ് ഇതിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു, ഈ ജാഗ്രതത്തിലെ ബന്ധനത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു. അത് അവനെ ആഗ്രഹിക്കുന്നു, ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തെ അവൻ സഹജമായും ആഗ്രഹിക്കുന്നു. ആഗ്രഹം അവൻ്റെ സ്വഭാവം തന്നെ. എന്തുകൊണ്ട്? അവൻ നിത്യമുക്തനാണ്, അവൻ്റെ സ്വരൂപം മുക്തിയാണ്. അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നതിന് വേണ്ടി അവസ്ഥയിലേക്ക് വന്നു, എന്നിട്ട് അതിനുവേണ്ടി ഉള്ള പ്രവർത്തനത്തിന് ഈ അവസ്ഥയിൽ വന്നു. ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, അറിയുന്നു, എല്ലാം ഈ അവസ്ഥയിൽ സംഭവിക്കുന്നു. അതിതിൻ്റെ സ്വഭാവമാണ് എന്നാണ്, അസ്യ സ്വഭാവത. ഈ ബന്ധം ഇതിൻ്റെ സ്വഭാവമാണ്, ഈ മോക്ഷം ഇതിൻ്റെ സ്വഭാവമായി വരികയാണ്. ഈ ബന്ധം മോക്ഷങ്ങൾക്കുപരിയായിരിക്കുന്നു. ആ വാസ്തവ സ്വരൂപം അതതിൻ്റെ സ്വഭാവമാണ്, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുവദ്യ ലോകത്തെ ദൃഷ്ടയത്തെ യാഥാത്മ്യം പ്രബോധ്യത്തെ തത്പ്രതിപത്യർത്ഥം പ്രവേശകൽപ്പന. ഈ പ്രവേശകൽപ്പന എന്ന് പറയുന്നു, പ്രവേശം പരമാർത്ഥമല്ലെന്ന് പറഞ്ഞല്ലോ, ഈ കൽപ്പന അതിൻ്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്.
1: Om Namah Shivaya. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Anumat Shaiva Rodaja Mastaka Varandar Sabade Jaya Pratyan Jaksam Nyaya Vashiyampe Sanmeer Sameka Kapalam ചതുപാകാരിഹവത്യേനുഭവ ശബ്ദോഭവോത്ഥാജനോത്ഥായ ஆஹுச்சைவேனாச்சியமாச்சர்யன்மயமான ஹேபோன்முகேனயே சேர்ந்தேயம்.

0: क्षाः अदब्धव्रत प्रमतिर्वसिष्ठः सहस्रम् भरशुची जिह्वो अग्निः सज्ञासी ईदस्व महाँ आशिशोचस्व देववीतामः विधूममग्ने अरुषम् मीयेध्य सृज प्राशस्तदर्शतम्
1: अपो देवी रूपा सृज मधूमतीर यक्ष्माय प्रजाभ्याः तासा आमास्थानादुज्जीहता मोषाधयः सुपिप्पलाः सन्ते एवायुर्मा आतरिष्वा दधातु उत्तानाया हृदायं यद्विकस्तम् यो देवानाञ्चरासि प्राणथे एन कस्मै देववशालस्तु तुभ्यम् सुजातो ज्योतिषा सह शर्मवरूथमासादत्स्वाहा वासो अग्ने विश्वरूपज्ञासं यायस्व विभावसो उदूतिष्ठस्वध्वरा वा नो देव्या धिया त्रिषे चाभासा बृहताशु शुक्व निराग्नेया हि सुषस्तिभिः ऊर्ध्व ऊषु न ऊतये तिष्ठा देवो न साविता ऊर्ध्वो वाजस्य सनीता यदञ्जिभिर्वाघद्भिर्विह्वयामहे स जातो गर्भो असिरोदस्योरग्ने चारुर्बिभृत ओषाधीषु चित्रशिशुः परितमाग्स्यक्तून्प्रमातृभ्यो अधिकनिकृतद्गाः स्थिरो भाववीड्वङ्ग आशुर्भाववाज्यर्वन् पृथुर्भावसुषदस्त्वमग्नेः पूरीशवाहानः शिवो भावप्रजाभ्यो मानुषीभ्यस्त्वमङ्गिरः माद्या वा आपृथिवी अभिशोचीर्मान्तरिक्षम् मा वनस्पतीन् प्रैतु वाजीकनिक्रदन्नानादद्रासा भस्पत्वा भरन्नग्निम् पूरीष्यम् मापाद्यायूषः पुरा वृषाग्निम् वृषाणम् भरन्नपाङ्गर्भग्समुद्रियम् अग्न आया आहि वीतये ऋतज्ञ सत्यमृतज्ञ सत्यमग्निम् पूरीष्यामङ्गिरस्वद्भारामः ओषाधयः प्रतिमोदध्वमग्निमेतज्ञ शिवमायन्तामभ्यत्र युष्माः व्यस्यन्विश्वा अनीरा अमीवा निषीदन्नो अपादुर्मतिम् जाहि ओषाधयः प्रतिगृह्णेत पुष्पावती सुपिप्पलाः अयम् वो गर्भा ऋत्वियः प्रत्नज्ञ सधस्थमासादत् विपाजा सा पृथुना शोषु चानो बाधस्वद्विशो रक्षसो अमीवाः सुशर्माणो बृहतः शर्माणि स्यामग्नेरहज्ञ सुहवस्य प्रणीतौ आपो हिष्ठामाजो भुवस्तान ऊर्जे दाधातन महेरना यचक्षासे यो वशिवता मोरसस्तस्य भाजयते हनाः उषतीरिव मातराः तस्मा अरङ्गमामभो यस्य क्षया आयजिन्वाथा आपो जनयाथा च नः मित्रः सज्ञा सृज्य पृथिवीम् भूमिम् च ज्योतिषा सह सुजातञ्जातवेदसमयक्ष्माय त्वा सज्ञसृजामि प्रजाभ्याः रुद्राः सज्ञसृज्या पृथिवीम् बृहज्योतिःसमीधिरे तेषाम् भानुरजस्र इच्छुक्रो देवेषु रोचते सज्ञसृष्टाम् वसुभिरुद्रैर्धीरैः कर्मण्यामृदम् हस्ताभ्याम् मृद्वीम् कृत्वा सिनीवाली कृणोतु ताम् सिनीवाली सूकपर्दासु कुरीरास्वौ उपशा सा तुभ्यामदिते मह्योखान्दाधातु हस्तायोः उखाम् कृणोतु शक्त्या बाहुभ्यामदितिर्धिया माता पुत्रम् यथोपस्थे साग्निम्बिभर्तु गर्भ मखस्य शिरो ओशिवसावस्त्वा कृण्वन्तु गायत्रे नच्छन्दासाङ्गिरस्वध्रुवासि पृथिव्यासि धारयामयि प्रजाज्ञराजस्पोषम् गौपत्यज्ञ सुवीर्यज्ञ सजातान्यजामानाय రుద్రాస్త్వా కృణ్వంతు త్రైష్టూభే నచ్చందాసాంగిరస్వధ్రువాస్యంతరిక్షమసి ధారయామయి ప్రజాజ్ఞ రాజస్పోషం గౌపత్యజ్ఞ సువీర్యజ్ఞ సజాతాన్యజమానాయ ఆదిత్యాస్త్వా కృణ్వంతు జాగాతే నచ్చందాసాంగిరస్వధ్రువా సిద్యౌరాసి ధారయామజి ప్రజాజ్ఞ రాజస్పోషం గౌపత్యజ్ఞ సువీర్యజ్ఞ సజాతాన్యజమానాయ విశ్వే త్వాదేవా వైశ్వానరా కృణ్వంత్వానుష్టుభే నచ్చందాసాంగిరస్వధ్రువాసి దిశోసి ధారయామజి ప్రజాజ్ఞ రాజస్పోషం గౌపత్యజ్ఞ సువీర్యజ్ఞ సజాతాన్యజమానాయ అదిత్యైరాస్నాస్యది తిష్టే బిలం గర్భ్నాతు కృత్వా యసామహీ ముఖాం మృణ్మయీం యోనిమగ్నయే పుత్రేభ్యః ప్రాయచ్ఛదది శ్రపయానితి వసావస్త్వాధూపయంతు గాచత్రే నచ్చందాసాంగిరస్వద్రుద్రాస్త్వాధూపయంతు త్రైష్టు భే నచ్చందాసాంగిరస్వత్ ఆదిత్యాస్త్వాధూపయంతు జాగాతే నచ్చందాసాంగిరస్వద్విశ్వే త్వాదేవా వైశ్వానరాధూపయంత్వానుష్టుభే నచ్చందాసాంగిరస్వత్ ఇంద్రస్త్వాధూపయతు వరుణస్త్వాధూపయతు విష్ణుస్త్వాధూపయతు.
0: అది తిష్ట్వా దేవీ విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వత్ఖానత్వవట దేవానాంత్వా పత్నీర్దేవీర్విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వద్దాధతూఖే ధిషణాస్త్వా దేవీర్విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వదభీంధతాముఖే వరుత్రీష్ట్వా దేవీర్విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వచ్ఛ్రాపయంతుఖే జ్ఞాస్త్వా ఆదేవీర్విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వత్వాచంతుఖే జనాయస్త్వాచ్ఛిన్నపత్రా దేవీర్విశ్వదేవ్యావతి పృథివ్యా సధస్థే ఏ అంగిరస్వత్పాచందూఖే మిత్రస్యాచర్షణి ధృతో వో దేవస్యాసానసి ద్యుమ్నం చిత్రశ్రావస్తమం దేవస్త్వా ఆసవితో ద్వాపతు సుపానిస్వం గురిస్సు బాహురుతశక్త్యా అవ్యాథమానా పృథివ్యామాశాదిశ ఆపృణ ఉత్థాయ బృహతి భవోదూ తిష్ఠధ్రువాత్వం మిత్రైతాంత ఉఖాం పరీ దదామ్యభిత్యా ఏషామాభేది వసావస్త్వాచ్ఛృందంతు గాయత్రే నచ్చందాసాంగిరస్వద్రుద్రాస్త్వాచ్ఛృందంతు త్రైష్టూభే నచ్చందాసాంగిరస్వత్ ఆదిత్యాస్త్వాచ్ఛృందంతు జాగాతే నచ్చందాసాంగిరస్వద్విశ్వే త్వా దేవా వైశ్వానరా ఆచ్ఛృందంత్వానుష్టుభే నచ్చందాసాంగిరస్వత్. ఆకూతిమగ్నిం ప్రయుజగ్గస్వాహ మనో మేధామగ్నిం ప్రయుజగ్గస్వాహ చిత్తం విజ్ఞాతమగ్నిం ప్రయుజగ్గస్వాహ వాచో విధృతిమగ్నిం ప్రయుజగ్గస్వాహ ప్రజాపాతయే మనావే స్వాహ అగ్నయే ఏ వైశ్వానరాయ స్వాహ విశ్వో దేవస్యా నేతుర్మర్తో బురీత సఖ్యం విశ్వో రాజ ఈశుధ్యతి ద్యుమ్నం వృణీత పుష్యసే స్వాహ మాసుభిత్థా మాసు రిషోంబాధృష్ణు వీరయస్వసు అగ్నిశ్చేదంకారిష్యథః దృగ్యహస్వదేవి పృథివీ స్వస్తయా ఆసురీ మాయా స్వధయా కృతాసి జుష్టం దేవేభ్యా ఇదమస్తు హవ్యమరిష్టాత్వముదీహి యజ్ఞే అస్మిన్ ద్రన్నసర్పిరాసుతిః ప్రత్నోహోతావరేణ్యః సహాసస్పుత్రో అద్భూతః పరస్యా అధిసంవతో వారాం అభ్యాతారా యత్రాహమస్మితాం ఆవ పరమస్యాః పరావతో రోహిదశ్వ ఇహాగాహి पुरीश्यः पुरुप्रियोऽग्नेत्वन्तारामृधाः यदग्ने कानि कानि चिदाते दारूणि दध्मसि सर्वं तदस्तु ते घृतं तज्जूषस्व यविष्ठ्या यदत्युपजिह्वी कायद्वम्रो आतिसर्पाति सर्वं तदस्तु ते घृतं तज्जूषस्व यविष्ठ्या आहारहरप्रायावं भरन्तोऽश्वा आयेव तिष्ठाते घासमस्मै रायस्पोषे एन समिषामदन्तोऽग्नेमाते प्रतिवेशारिषाम नाभा आपृथिव्याः सामिधाने अग्नौ राजस्पोषा आय बृहते हावामहे इरं मदं बृहदुक्थं यजत्रञ्जेता आरमग्निं पृता नासुसा सहिं याः सेना अभीत्वा रीरा व्याधिनीरुगाना उता
2: येस्तेना ये च तस्कारास्ताग्स्ते अग्नेऽपि दधाम्यास्ये
0: दग्ष्ट्राभ्यां मलिं लूञ्जम्भैस्तस्कारा उत हनुभ्याग्स्तेनान् भागवस्ताग्स्त्वङ्खा आदसुखादितान् ये जने एषु मलिं लावस्तेनास्तस्तस्कारावने एकक्षेष्वघायवस्ताग्यस्ते दधामि जम्भायोः यो अस्मभ्यामरातीयाद्यश्चानो द्वेषा ते जनाः निन्दाद्यो अस्मान्धिप्साच्छ सर्वं तमस्मसा कुरु सज्ञशीतं मे ब्रह्म सज्ञशीतं वीर्यं बलम् सज्ञशीतं क्षत्रं जिष्णु यस्याहमस्मि पुरोहितः उदे एषां बाहु आतिरमुद्वर्चो अथो बलम् क्षिणोमि ब्रह्माणा मित्रानुन्नायामि स्वाँ अहम् अन्नापतेऽन्नस्य नो देह्यनमीव स्याशुष्मिनाः प्रप्रादातार्न्तारिष ऊर्जन्नो देहि द्विपदे चतुष्पदे
2: पुनस्त्वादित्या रुद्रावसावस्समिन्धतां पुनर्ब्रह्मानो वसुनीथ यज्ञैः घृतेन त्वं तन्वं वर्धयस्व सत्याः सन्तु यजामानस्य कामा स्वाहा इति द्वादशोऽध्यायः
0: ॐ
3: ॐ नमः शिवाय।
4: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
5: പാപികളെ മാറ്റാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി. ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി ഇയാൾ പറഞ്ഞു, ഏ ഭിക്ഷു നിൽക്കൂ. ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ഓടിക്കൊണ്ടേയിരിക്കും, നിനക്കെവിടെ ശാന്തി? താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം, താങ്കളുടെ വിരൽ എനിക്ക് വേണം. ഓ എടുത്തോളൂ, ആ വിരൽ എടുക്കുന്നത് കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ. ആ ശാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല, വിശ്രാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല. അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു. പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം, ഞാൻ മഹാപാപിയാണ്. ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ. ഭിക്ഷയെടുക്കാൻ പോയപ്പോ ഒരു വീട്ടില് കൊച്ചുകുട്ടി, ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ അദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ എത്ര പാപം ചെയ്തു, എത്ര ചെയ്തു ചെയ്തു ചെയ്തു. ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി. അദ്ദേഹത്തിനെ ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു. ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം. പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ്. അപ്പോ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ്. അടി കൊള്ളും തോറും അദ്ദേഹം പറയാ, ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു, പോട്ടെ എല്ലാം. ആ കർത്തൃത്വം മുഴുവൻ പോയി. അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറയും. അപ്പൊ ഇത്രയധികം കർത്തൃപാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി? ഗീതയിലും ഭഗവാൻ പറയുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹിത. തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു. ഞാൻ കർത്താവാണ്. രണ്ടു വിധത്തിൽ വിടാം. ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് കൊണ്ടും വിടാം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഗിരീഷ്ചന്ദ്ര ഘോഷ് എന്നു പേര്. അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു, നാടകം നടത്തുന്ന ആള്. ഗിരീഷ്ചന്ദ്ര ഘോഷ് പറയും, രാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം. ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യകുപ്പി ഒന്നിനു മേലെ ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു പോകും. ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്, എവറസ്റ്റ് പർവ്വതം. തമിഴിലെ ഒരു സിദ്ധൻ പാട്ടുപാടി, ഞാൻ പ്രസവിച്ച് പാലുകൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകും എന്നാണ്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറയാണ്, എവറസ്റ്റ് പർവ്വം കടന്നുപോകും. അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട്, പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി. ആദ്യമൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ. ഇനിയൊന്നും പറയാനില്ല. രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ആടുന്നു, ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു. നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാൾ രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ?
6: ഹരി ഓം. മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുർന വാ സപ്തധാതുർന വാ പഞ്ചകോശഃ ന വാക്പാണിപാദോ ന ചോപസ്ഥപായോ ചിദാനന്ദരൂപശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗോ ന മേ ലോഭമോഹോ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ന മേ മൃത്യുശങ്കാ ന മേ ജാതിഭേദഃ മദോ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം

വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആത്മസാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ഒന്നല്ല, പുതിയതായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയുമല്ല. നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ അനുഭവം തന്നെ അങ്ങനെയാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പോകും. സാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അത് വരികയും പോവുകയും ചെയ്യും. കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ ഉള്ളത് അല്ല. ഉപനിഷത്ത് തന്നെ നിലയും നമ്മൾ കണ്ടു. അതൊക്കെ കർമ്മം കൊണ്ട് നേടിയെടുത്ത ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക, കർമ്മം കൊണ്ട് നേടിയെടുക്കണതൊക്കെ ലിമിറ്റഡാണ്. പരീക്ഷ്യ ലോകാൻ കർമ്മചിത്താൻ, ലോകം എന്ന് വെച്ചാൽ പ്ലെയിൻസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവമണ്ഡലങ്ങൾ, സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. അവസ്ഥകളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. ഒരവസ്ഥയും നിത്യമായിട്ട് നിൽക്കലാണ്. സത്യം ഒരവസ്ഥയല്ല. കഴുത്തില് ഇട്ടിരിക്കുന്ന രത്നമാല കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു, സർവത്ര അന്വേഷിച്ചു, പോലീസ് പെറ്റീഷൻ കൊടുത്തു, അന്വേഷണങ്ങളുമൊക്കെ നടന്നു. അവസാനം വീട്ടിലേ ഉള്ള ആരോ കാണിച്ചു തന്നു, ഇതാ കഴുത്തിൽ തന്നെ കിടക്കണമല്ലോ. അപ്പോഴാണ് കഴുത്തിൽ തൊട്ടുന്നത്, ഓ ഇവിടെ ഉണ്ട്, യു ആർ റെക്കഗ്നൈസിങ്, അത്രയേ ഉള്ളൂ, റെക്കഗ്നീഷൻ, ഓ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഉള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ച് തെരഞ്ഞു. കണ്ണാടി മൂക്കത്ത് വെച്ചുകൊണ്ട് കണ്ണാടി തെരയും, ആ കണ്ണാടിയിലൂടെ തന്നെ തെരയും അല്ലേ, ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി തെരയും. അതുപോലെ ഏതൊന്നിനെ നമ്മൾ അന്വേഷിക്കണമോ അതിലൂടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇത്ര കാലം സാധിച്ചില്ല. ആ ശ്രദ്ധ അതിലേക്ക് തിരിയുന്നതിന് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. ഗുരുവിന് ദേശികൻ എന്ന് പേര്. കാണിച്ചു തന്നാ കണ്ടു, അത്ര തന്നെ. ഇതിന് പ്രത്യഭിജ്ഞാ സിദ്ധാന്തം എന്ന് തന്നെ പറയും. ചിദ്വിലാസ ദർശനം എന്ന് പറയും. അതായത് അവിടെ മൈൻഡിന് സ്ഥാനമേ ഇല്ല. തിങ്കിങ് ഓവർ ഇറ്റ്, അനലൈസിങ്, ഡിസ്കസിങ്, നോൺ എൻഡിങ് മിസ്ചീഫ്. മനസ്സിന്റെ കളിയാണ്. നേരെ മറിച്ച് പക്വമായ ഒരു ജീവൻ സത്യം കണ്ടെത്താനായി പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൂക്കത്ത് വെച്ച കണ്ണാടി കാണിച്ചു കൊടുക്കണ പോലെ ഒരു സദ്ഗുരു സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കാണുന്ന സമയത്ത് തന്നെ, അതിനെ പറയുന്ന സമയത്ത് തന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അത്രയേ ശബ്ദത്തിന് പ്രവൃത്തിയുള്ളൂ. ശബ്ദം സത്യത്തിൽ എത്തിക്കൊണ്ട് നിൽക്കില്ല. ശബ്ദം കാണിച്ചു തരും, കാണിച്ചു തന്നാൽ കണ്ടോളണം, റെക്കഗ്നൈസ് ചെയ്തോളണം. യഫ് പ്രത്യഭിജ്ഞായത് ജ്ഞപ്തി പ്രത്യഭിജ്ഞ എന്നൊക്കെ അതിന് പറയും. ജ്ഞപ്തി, ജ്ഞപ്തി എന്ന് വെച്ചാൽ അവബോധം, അവയർനെസ്. അങ്ങനെ കാണിച്ചു തന്ന് കണ്ടാൽ കണ്ട ക്ഷണം മുതൽ അനുഭൂതി, കണ്ട ക്ഷണം മുതൽ അതിന്റെ അനുഭവം ഏർപ്പെട്ടു തുടങ്ങും. എപ്പോ കണ്ടു അപ്പോ മുതൽ, ആ ക്ഷണം മുതൽ അതിന്റെ അനുഭവം. കാര്യം ഇത്ര എളുപ്പമാണെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വിപുലമായിട്ടുള്ള സാമഗ്രികളും സാധനങ്ങളും അനുഷ്ഠാനങ്ങളും യോഗങ്ങളും പൂജകളും. നമ്മുടെ മഹർഷി ഒരിടത്ത് ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറയണു, എത്ര എളുപ്പം ഇത് പറയാനായിട്ട്, ഇത്രയധികം മതങ്ങൾ, ഇത്ര പുസ്തകങ്ങൾ,
ഇത്ര റിച്വൽസ്, ഇത്ര ചർച്ചകൾ, ഇത്ര ശാസ്ത്രങ്ങൾ, എന്നിട്ട് അവരൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നു ആണ് എന്നാണ് പറയണത്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണെന്നാണ്. ഇങ്ങനെ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു അത്രയേ ഉള്ളൂ എന്നാണ്. ഇങ്ങനെ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു, പിടിച്ചെടുത്തിട്ടില്ലെങ്കിലോ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ കൃഷ്ണകഥയോ ശിവപുരാണമോ ഗണപതിയുടെ കഥയോ ഒക്കെ പറയാം. എനിക്കും സമയം പോണം, നിങ്ങൾക്കും സമയം പോണം, എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അപ്പോഴൊക്കെ അതൊക്കെ ആവാം. പക്ഷേ സത്യം വളരെ ലളിതം, വളരെ എളുപ്പം. കാണിച്ചു കൊടുത്തു കണ്ടു എന്നാണ്. ധ്രുവൻ 5 മാസം തപസ് ചെയ്തു ഭാഗവതത്തിൽ, പക്ഷെ സത്യമൊന്നും കിട്ടിയില്ല. ധ്രുവന് കരഞ്ഞുകൊണ്ടുപോയി. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത, എനിക്ക് ഭാഗ്യം കേട്ടവനാണ് ഞാൻ. 5 മാസം കഠിന തപസ് ചെയ്തിട്ട് ഒരു രാജ്യപദവിയെയും വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു. നേരെ മറിച്ച് പ്രഹ്ലാദൻ തപസ് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിൽ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനിക്കുന്നതിന് മുമ്പ് സത്യത്തിന്, ജനിച്ചിട്ടല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റൂ. ഇത്തിരി ബുദ്ധി വന്നിട്ടോ കുറച്ച് പ്രവർത്തിച്ചിട്ടോ. ചിദ്വിലാസ ദർശനത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പ്രഹ്ലാദൻ. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണയെ മുഴുവൻ നീക്കുന്നതാണ് പ്രഹ്ലാദന്റെ കഥ. നമ്മൾക്ക് മൈൻഡ്, ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആവുന്നത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുക എന്നൊക്കെ പറയണത് തന്നെ 1 വയസ്സ് 2 വയസ്സിന് ശേഷമേ അല്പമെങ്കിലും മനസ്സിലാവുള്ളൂ. നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാവണമെങ്കിൽ 10-15 വയസ്സൊക്കെ കഴിയണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ചാണ് കൊടുത്തത്. അപ്പൊ അതെങ്ങനെ നടന്നു? അതാണ് പറയണത്, ആത്മസാക്ഷാത്കാരം ഏറ്റവും എളുപ്പവുമാണ്, ഏറ്റവും കഷ്ടവുമാണ്. ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? ഒന്നും ചെയ്യണ്ട കിട്ടും. ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്ത് ചെയ്താലും കിട്ടില്ല. തന്റെ ജീവാഹന്ത അഹങ്കാരം നിശേഷം അസ്തമിച്ച് സ്വരൂപദർശനം, സ്വരൂപദർശനം ഉണ്ടാകുമ്പോ ഇത് അസ്തമിക്കും. ആ സ്വരൂപദർശനം എങ്ങനെ ഉണ്ടാകുന്നു? ആചാര്യൻ കാണിച്ചു കൊടുക്കുമ്പോ തത്വമസി, ആ ക്ഷണത്തില് ആ സത്യത്തിനെ തന്നിൽ കാണുകയാണ്. ഏതൊന്നിനെ നീ അന്വേഷിക്കുന്നു അത് നീയാണ് എന്ന് പറയുന്ന ക്ഷണം ഗ്യാപ്പ് ഇല്ല അനുഭവത്തിന്. ചിന്തിച്ചിട്ടല്ല, ചിന്തിക്കാൻ സമയം കൊടുത്താൽ കിട്ടില്ല. ചിന്തിക്കുന്നതിന് മുമ്പ് മൂക്കത്തെ കണ്ണാടി ഇതാ എന്ന് കാണിച്ചു കൊടുത്താൽ ചിന്തിച്ചിട്ട് വേണോ തൊട്ട് നോക്കാൻ? ചിന്തിച്ചിട്ട് വേണോ അത് ഉണ്ടെന്നറിയാം? തൊടുക പോലും വേണ്ട, അറിയാം ആ ഉണ്ടല്ലോ. അതുപോലെ സ്വസ്വരൂപത്തിനെ ദേശികൻ കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ, അതുകൊണ്ടാണ് ദേശികൻ എന്ന് പേര്, ദിശതീതി ദേശിക, കാണിച്ചു കൊടുക്കുന്ന ക്ഷണത്തിൽ താൻ കാണുകയാണ് സത്യത്തിൽ. പിന്നെ ആ സത്യാനുഭവത്തിൽ അതിന് കൃപ എന്നു പേര്. അതായത് യാതൊരു പ്രയത്നവും ഈ ജീവ അഹങ്കാരത്തിന്റെ ചലനമില്ലാതെ സത്യത്തിനെ കണ്ടു. കണ്ട ആ അനുഭവത്തിന്റെ രുചിക്ക് പേരാണ് കൃപ. ആ കൃപയിൽ അഹങ്കാരത്തിനെ ക്രിമേഷം നടത്തണം. അഹങ്കാരത്തിനെ ആ കൃപ വിഴുങ്ങിക്കളയും. അപ്പോ ഏർപ്പെടുന്ന അനുഭവമാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോ നല്ലവണ്ണം തെളിഞ്ഞ് മനസ്സിലാക്കുന്നു, ശരീരത്തിന്റെ ദൂഷ്യങ്ങളോ മനസ്സിന്റെ ദൂഷ്യങ്ങളോ യാതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണകർമ്മകൃത്. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ചലനമാണ് കർമ്മം. ചലനങ്ങളൊന്നും തന്നെ ആ അധിഷ്ഠാനത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. എന്തൊക്കെ തന്നെ നടന്നാലും എന്നെ സ്പർശിക്കുന്നില്ല.
ശരീരത്തിൽ നടന്നാൽ ശരീരം ഞാനല്ല, മനസ്സിലും ബുദ്ധിയിലും നടന്നാൽ ഞാനല്ല, ഈ അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ധ്യാനിക്കാനിരിക്കുമ്പോ രാഗദ്വേഷങ്ങൾ പൊന്തുന്നു, ഈ രാഗദ്വേഷങ്ങൾ ഞാനല്ല. രാഗദ്വേഷങ്ങളെ മാറ്റാനുള്ള വഴിയാണ്. രാഗദ്വേഷങ്ങൾ നിശേഷം പോയാലേ മനസ്സ് അടങ്ങിക്കിട്ടുകയുള്ളൂ. അപ്പൊ നമേ ദ്വേഷരാഗവും നമേ ലോഭമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ. ഇതൊക്കെ മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം എല്ലാം മനസ്സിലാണ്. മനസ്സിനെ മൊത്തത്തിൽ കളയുകയാണ്. ചിലരെന്ത് ചെയ്യും, വീട്ടിലുള്ള കുപ്പയും വൃത്തികേടുകളും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനെ കൊണ്ടുപോയി ഉമ്മറത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ആ കുപ്പയൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് കഴുകാനും മറ്റൊന്നും നിൽക്കേണ്ട, പ്ലാസ്റ്റിക് കവറോട് വലിച്ചെറിയാം. ജ്ഞാനം മനസ്സിനെ ബാധകമാണ്, ഭക്തി മനസ്സിന്റെ ശോധകമാണ്. ഒന്ന് ശോധനം ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു പ്ലാസ്റ്റിക് കവറിനെ, അത് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നു അല്പസ്വല്പം ശുദ്ധം ചെയ്തിട്ട്. ജ്ഞാനം എന്ത്

സ്വഭാവം തന്നെ ബന്ധമാണ്, മനസ്സിന്റെ സ്വഭാവം തന്നെ ബന്ധമാണ്. പ്രകൃതിക്ക് വിമുക്തി സാധ്യമല്ല. സ്വസ്വരൂപം നിത്യമുക്തമാണ്. അപ്പൊ നിത്യമുക്തമായ സ്വസ്വരൂപത്തിനെ ശ്രദ്ധിക്കുക. അതിൽ കർത്തൃത്വമൊന്നുമില്ല. കർത്തൃത്വമൊക്കെ മനസ്സിലാണ്. സുഷുപ്തിയിൽ കർത്തൃത്വമുണ്ടോ? സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും, ഞാൻ 2 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, 5 മിനിറ്റായി ഉറങ്ങാൻ തുടങ്ങി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, കർത്തൃത്വം വല്ലതും ഉണ്ടോ? കർത്താവേ ഇല്ല അല്ലെ അവിടെ. ആ ഡൂവർ ഈസ് നോട്ട് ദേർ. അപ്പൊ ഉറക്കം. അപ്പൊ മനസ്സ് ലയിച്ചാൽ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പോയി. മനസ്സ് പൊന്തുമ്പോ കർത്താവും ഭോക്താവുമായ അഹങ്കാരം പൊന്തുന്നു. കർത്തൃത്വത്തിലാണ് പാപം പുണ്യമൊക്കെ. അത് കഴിഞ്ഞത് അനുഭവിക്കുമ്പോ നമ്മൾ പറയുന്നു നമ്മളുടെ പാപം പുണ്യം. ഈ കർത്താവ് ആരാണ്? പലരും ചോദിക്കും, നമ്മൾ കർത്താവല്ലെങ്കിൽ നമ്മൾ എന്തിന് നമ്മളുടെ ദുഃഖഫലങ്ങളൊക്കെ അനുഭവിക്കണം? ഇത്രയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. ഇതേ ചോദ്യം നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ ചോദിക്കില്ല. സുഖത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ദുഃഖം അനുഭവിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. രണ്ടും ഉപേക്ഷിക്കുക, എന്നാൽ രണ്ടും പോകും. യഥാർത്ഥത്തിൽ ആരാണ് കർത്താവ്, ആരാണ് ഭോക്താവ്, ഈ ചെയ്യുന്നവൻ ആര്, ഞാൻ ആര്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ ക്ഷണത്തില് അവിടെ അനിർവചനീയമായ ശാന്തി, പൂർണത്വം പ്രകാശിക്കും. ആ പൂർണത്വത്തിൽ ഈ കൊച്ച് അഹന്ത പൊന്തിയാൽ ഉടനെ കർത്താ ഭോക്താ അഹം, ഞാൻ കർത്താവാണ് ഭോക്താവാണെന്ന് തോന്നും. അപ്പൊ പുണ്യം പാപം, മന്ത്രം തീർത്ഥം, ഈ ശരീരത്തിനെ ശുദ്ധമാക്കാനാണല്ലോ ഇതൊക്കെ. തീർത്ഥം, മന്ത്രം, വേദം പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് സ്വർഗാദി ലോകങ്ങൾ, അനന്ത കൽപ്പനാ പരമ്പര. അപ്പോ ഇതൊക്കെ തന്നെ വേദം, യജ്ഞം, മന്ത്രം, തീർത്ഥം, പുണ്യം, പാപം, സുഖം, ദുഃഖം, ഇതൊക്കെ എപ്പോ ഉണ്ട്, എത്ര കാലം ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ടോ അത്ര കാലം ഇതൊക്കെ ചെയ്യുന്നവനും അനുഭവിക്കുന്നവനുമുണ്ട്. മരിച്ചുപോയ ആളെ കൊണ്ട് തീർത്ഥയാത്ര ചെയ്യിപ്പിക്കുകയോ സുഖദുഃഖങ്ങൾ അനുഭവിപ്പിക്കുകയോ ഒന്നും പറ്റില്ല. ഈ അഹങ്കാരം എത്ര കാലമുണ്ടോ അത്ര കാലമുണ്ട്. ഈ തീർത്ഥയാത്ര, യജ്ഞം, യാഗം, കർമാനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഭോക്താവ് ഞാനല്ല. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത, ഇതൊന്നും ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശാന്തി, പൂർണത്വം, ആ ശിവം, അതാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടേ അതിന് മൊനമ്പ് പൊട്ടുകയുള്ളൂ. ധാരാളം കർമ്മങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിയുമ്പോ ഈ ജീവൻ ചോദിക്കും ഒരു ഘട്ടത്തിൽ, എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ലോഡ് ഇറക്കി ചുവട്ടൽ വയ്ക്കുക, മതിയായി. പരിശ്രമ ആതുരാഹ, ഭാഗവതത്തിൽ പറയണു, പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് ഈ പരിശ്രമം ഒരു ആതുരമായിട്ട് തീർന്നു എന്നാണ്. ആതുരം എന്ന് വെച്ചാൽ വ്യാധി. മത്സ്യാവതാര സ്തുതിയിൽ പറയാണ്, അനാദികാലമായിട്ട് ഭഗവാനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ക്ഷീണിച്ചു എന്നാണ്. എത്ര കാലമായി എന്നറിയില്ല, ആദിയില്ലാതെ തുടങ്ങി ഈ കർമ്മ പരമ്പര. പല കർമ്മങ്ങളും ചെയ്തു, പരിശ്രമിച്ച് വ്യാധി പിടിച്ചു. കണ്ണുടയ വള്ളലാർ എന്ന സിദ്ധൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തമിഴിലൊരു കൃതിയാണ് ഒഴിവിൽ ഒടുക്കം. അതിൽ അദ്ദേഹം പറയുന്നു, എത്രയോ ജന്മങ്ങളായി പരിശ്രമിച്ച് തളർന്ന ഈ ജീവനെ വീണ്ടും കർമ്മത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഗുരു, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നവൻ ആരുണ്ടോ, അവൻ ഗുരുവല്ല,
യമൻ

0: ോ ബ്രഹ്മാവിന്റെയോ ഏജന്റാണെന്നാണ്. എന്നുവെച്ചാൽ സൃഷ്ടിക്കോ വീണ്ടും മരണത്തിനോ ഉള്ള പുറപ്പാടാണ്. ഭാഗവതത്തിൽ ഋഷഭയോഗീശ്വരനും പറയുന്നു, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജു അർത്ഥം ലഭേത നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ. നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, എത്ര ജന്മങ്ങളായി കർമ്മം ചെയ്ത് വലഞ്ഞ് കർത്തൃത്വ ദുഃഖം അനുഭവിക്കുന്ന ജീവനെ, എന്നുവെച്ചാൽ ഒന്നും ചെയ്യേണ്ട എന്ന് പറയണം എന്നാണോ? അങ്ങനെയല്ല, ആ കർത്തൃത്വം എടുത്തുകളയലാണ് ഗുരുവിന്റെ ജോലി, അല്ലാതെ കർമ്മത്തിലേക്ക് തള്ളിവിടലല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനെ കർമ്മം ചെയ്യിപ്പിക്കല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞത് നീ ചെയ്യാനും പോണ്ട, ഉപേക്ഷിക്കാനും പോണ്ട, ഈ ചെയ്യുന്ന ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കും. Then you will find that there is no doer. പ്രകൃതിയുടെ കയ്യിൽ വെറും യന്ത്രമാണ്. എന്ത് നടക്കണമോ നടക്കട്ടെ, അത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? അതാണ് അഹങ്കാരം. ചെയ്യാ പ്രവൃത്തി ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നതും അഹങ്കാരമാണ്. പ്രവൃത്തി തന്നിലൂടെ നടക്കുമ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്നതും അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിനെ ശ്രദ്ധിക്കൂ. അവൻ നിന്നെ പറ്റിക്കുകയാണ്, അവനെ ശ്രദ്ധിക്കൂ, അവന്റെ ചലനത്തിനെ ശ്രദ്ധിക്കൂ. അത്രയേ ഉള്ളൂ ഗീതയുടെ ഉപദേശം. കർമ്മയോഗം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യലും കർമ്മയോഗമല്ല, കർമ്മം ചെയ്യാതിരിക്കലും കർമ്മയോഗമല്ല. നമ്മളിലൂടെ നടക്കുന്ന കർമ്മത്തിനെ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ തീരുമാനിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് കർമ്മയോഗം. അപ്പൊ നടക്കേണ്ടത് നടക്കും, കർമ്മം നടക്കണോ നടക്കും, കർമ്മം ഇല്ലേ നിന്നുപോകും. അപ്പോ ആ തത്വോപദേശം കൊടുത്ത വിശ്രാന്തി, അപ്പൊ എന്താവും, ഈ ജീവൻ ഹെവി ലോഡ് ഉള്ളുന്നു പോകും. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പലർക്കും അതാണ്, റിട്ടയർമെന്റ് ആയാൽ അയ്യോ ഞാൻ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കണമല്ലോ, എന്നെക്കുറിച്ച് സമൂഹത്തിലുള്ളവർ എന്ത് വിചാരിക്കും, ഒന്നും ചെയ്തിട്ട്. അപ്പൊ ഈ ചെയ്യുന്നത് കർമ്മയോഗമല്ല, അവിടെ കർമ്മരോഗം. അത് ബാക്കിയുള്ളവർക്ക് കർമ്മദ്രോഹവുമായിട്ട് മാറും, കർമ്മരോഗമായി മാറിയത്. എന്താന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാൻ വയ്യ, ചെയ്തിട്ടേ ചെയ്യാതിരിക്കാൻ വയ്യ, രോഗമായിട്ട് മാറി. അപ്പൊ ആ രോഗത്തിനെ ചികിത്സിക്ക. ഋഷഭയോഗീശ്വരൻ പറയണു, നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ, കർമ്മമൂഢന്മാരായിട്ടുള്ളവർ. കർമ്മമൂഢൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാൻ ഇല്ലാതെ നടക്കില്ല എന്നുള്ള ഈ ചലനം ഉള്ളത്തോളം അവർ കർമ്മയോഗികളാവുകയേ ഇല്ല, അവർ കർമ്മമൂഢന്മാരാണ്, അവർ കർമ്മരോഗികളാണ്. അപ്പൊ അവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ചു തള്ളരുത്. അങ്ങനെ തള്ളിയിട്ട് താങ്കൾക്ക് എന്ത് കിട്ടാനാണ് എന്നാ ചോദിക്കണം. കുറെ ഗുരുക്കന്മാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം യോഗിനാം പരമം ഗുരും എന്നാണ്. അദ്ദേഹം യോഗികൾക്ക് ഗുരുവാണ്. അതുകൊണ്ട് കുറെ യോഗികളോടാണ് ഈ ഉപദേശം, സാധാരണ ആളുകളോടല്ല. അവരോട് പറയുകയാണ്, നിങ്ങളെ ആശ്രയിക്കുന്നവരെ വീണ്ടും കർമ്മത്തിൽ പിടിച്ച് തള്ളരുത്. നിപാതയൻ നഷ്ടദൃശം ഹി ഗർത്തേ, സ്വയം കണ്ണില്ലാത്ത ഒരാളെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ആഴമേറിയ പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടാൽ എങ്ങനെയാകുമോ അതുപോലെയാണ് കർമ്മത്തിൽ പിടിച്ച് തള്ളണത്, പുറത്തു വരാൻ പറ്റില്ല എന്നാണ്. ഒരുവിധം അതൊക്കെ മതിയാക്കിയിട്ട് ഈ ജീവൻ വിശ്രാന്തി കൊതിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് കർത്തൃത്വരഹിതമായ ആ സരളമായ ശാന്തി കൊടുക്കുന്നതിന് പകരം വീണ്ടും പലവിധത്തിലുള്ള കർമ്മകലാപങ്ങളിലേക്ക് പിടിച്ചു തള്ളുന്ന ആള് യമന്റെയോ ബ്രഹ്മാവിന്റെയോ ദൂതനാണ്, മെസഞ്ചറാണ്. അതിന് നമ്മള് ഹൈ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. സർവീസ്, സോഷ്യൽ സർവീസ് എല്ലാം നല്ലതാണ്, ഒന്നും ചെയ്യേണ്ട എന്നല്ല അർത്ഥം. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ നമ്മളുടെ സോഷ്യൽ സർവീസൊക്കെ നെഗറ്റീവായിട്ട് മാറും. നാച്ചുറലായിട്ട് വരുന്നത് എന്താണെങ്കിലും ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്നും പരിശ്രമമില്ലാതെ ചിലരുടെ നേച്ചറാണ്, അവർക്ക് സർവീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നാച്ചുറലി ദേ വിൽ സെർവ്. അതിനൊരു ശ്രമമൊന്നുമില്ല, അത് നാച്ചുറലായിട്ട് നടക്കും. അവിടെ കോൺഫ്ലിക്ട് ഇല്ല, അതൊരു ഹെവി ലോഡായിട്ട് അവർക്കില്ല. അവരിലൂടെ ഒഴുകുകയാണെങ്കിൽ കാര്യം വേറെ. അപ്പൊ അത് കർമ്മയോഗം ആവും. എന്തും സഹജമായി പ്രിയമായി നടക്കുകയാണെങ്കിൽ കർമ്മയോഗമാവും. നമുക്ക് അത് തന്നെ അതിന്റെ എഫക്റ്റ് ആയിട്ടിരിക്കും. അതിൽ നിന്ന് മറ്റൊരു എഫക്റ്റ് നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ കർമ്മം കർത്താവും ഭോക്താവും ഇല്ലാതെ നടക്കും. ആ കർമ്മത്തിന്റെ എഫക്റ്റ് ഈ ജീവനെ ബന്ധിക്കില്ല. കാരണം ബന്ധിക്കാനുള്ള അഹങ്കാരമേ അവിടെ ഇല്ല. ന കർത്തൃത്വം ന കർമാണി, യാതൊന്നുമില്ല. അപ്പോ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഹ. അതില്ലെങ്കിൽ അജാമിളോപാഖ്യാനത്തിനൊന്നും അർത്ഥമേയില്ല. മഹാപാപം ചെയ്ത ആളെ ഒരു ക്ഷണത്തിൽ വിമുക്തനാക്കുന്ന ഒരു കഥ. നാമം ജപിച്ചു, നാമം ജപിച്ചു എന്ന് വെച്ചാൽ മുക്തനാവോ? ഇത്രയധികം അയാൾ ഞാൻ ചെയ്തു പാപം ചെയ്തു കൂട്ടിയ ഒരാളെ ഒരു ക്ഷണത്തിൽ സ്വതന്ത്രനാക്കാൻ എന്ത് വിധി? അപ്പൊ അവിടെ നമ്മുടെ കണക്കൊക്കെ പഴച്ചു പോകും. എന്തുകൊണ്ട് അജാമിളോപാഖ്യാനത്തിന് ന്യായീകരണം എങ്ങനെ കൊടുക്കാൻ പറ്റും? പലവിധത്തിലും ജീവിച്ച ആള് എന്നുവെച്ചാൽ പുണ്യവും പാപവും ശരിയും തെറ്റും ഗുണവും ദോഷവും ഒക്കെ ഈ ജീവന്റെ ദൃഷ്ടിയിലേ ഉള്ളൂ. പരമാത്മദൃഷ്ടിയിൽ ഇതൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കർത്തൃത്വം അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്ഷണത്തിൽ മുക്തനാവും. നമ്മളിപ്പോ റോട്ടിൽ ഇടതുവശത്തിലൂടെ വണ്ടി ഓടിച്ചാൽ നല്ലത്, വലതുവശത്തിലൂടെ ഓടിച്ചാൽ തെറ്റ്. ചില രാജ്യങ്ങളിൽ വലതുവശത്തിലൂടെ ഓടിക്കാൻ പാടുള്ളൂ, ഇടതുവശത്തു കൂടെ ഓടിക്കാൻ പാടില്ല. കുറെ കാലം കഴിഞ്ഞു ഇത് നമ്മളുടെ കോൺഷ്യൻസിൽ കയറിയിരുന്നിട്ട് വലതുവശത്തു കൂടെ വണ്ടി ഓടിച്ചു, ഞാൻ പാപിയാണോ പാപിയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അപകടമുണ്ടായി, എന്റെ തെറ്റാണ്, അപ്പൊ കർത്തൃത്വം വന്നു. പല നിയമങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ലോകവ്യവഹാരത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. അതിൽ ഈ കർത്തൃത്വ ഭോക്തൃത്വം കൊണ്ട് ഈ ജീവൻ ദുഃഖിക്കണു. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ സ്പർശിക്കുന്നേയില്ല. അജാമിളോപാഖ്യാനത്തിന് എന്താണ് സിദ്ധാന്തപരമായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ, ഒരു പാപവും പുണ്യവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല. ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരിരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ അപ്പ പോകും, പതുക്കെ പതുക്കെയല്ല പോവുക. ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടുമ്പോ പോകും, പതുക്കെ പതുക്കെയാണോ പോവുക? ആയിരം വർഷത്തെ ഇരുട്ടല്ലേ, ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുമോ? പത്ത് മിനിറ്റ് എടുക്കട്ടെ വെച്ചാൽ നടക്കുമോ? പത്ത് സെക്കൻഡ് എടുക്കട്ടെ എന്ന് വെച്ചാൽ നടക്കുമോ? ഒരു ക്ഷണത്തിൽ പോവും ലൈറ്റ് വന്ന ഉടനെ. അതുപോലെ എത്ര ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളാണെങ്കിലും ആ പുണ്യപാപങ്ങളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കാൻ ശക്തമല്ല. ജ്ഞാനേശ്വരൻ ഒരിടത്ത് പറയുന്നുണ്ട്, പൂർവപക്ഷമായിട്ട് ചോദിക്കുന്നു, ഇത്രയൊക്കെ പാപവും മറ്റു വാസനകളും ഒക്കെ ഉള്ള ആൾക്ക് ഒരു ക്ഷണത്തിലെല്ലാം വന്നു പോവുമോ? ജ്ഞാനം വന്നതുകൊണ്ട് പാപപുണ്യങ്ങൾ വരാതിരിക്കുമോ? ജ്ഞാനേശ്വരൻ പറയുന്നു, വിളക്കിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇരുട്ടേ വരൂ എന്ന് നിങ്ങൾ എത്ര ശ്ലോകം ചൊല്ലി വിളിച്ചാലും ഇരുട്ട് വരില്ല. പൂച്ചയെ അടുത്തിരുത്തിക്കൊണ്ട് പക്ഷിയോട് കിളിയോട് പാട്ടുപാടൂ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കിളി പാട്ടുപാടില്ല. അതുപോലെ ഈ ജ്ഞാനം നമ്മളുടെ സ്വസ്വരൂപമായി ഇരിക്കുമ്പോ അതിനെ അജ്ഞാനത്തിന് സ്പർശിക്കാനേ പറ്റില്ല. യാതൊരു കളങ്ക്, അതാണ് ബുദ്ധന്റെ കഥയിൽ നോക്കിയാൽ അങ്കുലിമാല. അയാള് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ട് കയ്യിലുള്ള വിരൽ മുറിച്ചിട്ട് മാലയാക്കി കഴുത്തിലിട്ടിട്ടുണ്ട്. അതാണ് അയാൾക്ക് അങ്കുലിമാല എന്ന് പേര്. അങ്കുലി വിരല്, വിരൽ മുറിച്ച് മാലയായിട്ടിട്ട ആള്. രാജാവിനൊന്നും പിടിച്ചിട്ട് അയാളെ വശപ്പെടുത്താൻ സാധിച്ചില്ല. ബുദ്ധൻ ഒരു ദിവസം നടന്നു പോകുന്നു. ഇയാള് ബുദ്ധന്റെ പുറകെ, എല്ലാ മഹാത്മാക്കൾക്കും ഒരു കാര്യം അറിയാം, പാപം ചെയ്യുന്നവരൊക്കെ ഹൈലി ഡിസ്റ്റർബ്ഡ് പീപ്പിളാണ്. അവരുടെ ഉള്ളില് എന്തോ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് അവർ പാപം ചെയ്യുന്നത്. നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ ശാന്തമായി സ്വതന്ത്രമായിരിക്കും. പാപികളൊക്കെ തന്നെ പേടിത്തൊണ്ടന്മാരാണ്. ഹിറ്റ്ലർ ലോകത്തിനെ ഇത്രയധികം കിടുകിടാ വിറപ്പിച്ച ആൾക്ക് ചുറ്റും നാലുപേരെ നിർത്തിക്കൊണ്ടേ അയാൾ ഉറങ്ങാൻ കിടക്കുള്ളൂ, എന്നിട്ടും ഉറങ്ങില്ല അത്രയും. എന്താണെന്ന് വെച്ചാൽ ഇവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താലോ. പാപികളെ മാറ്റാൻ ഒരു സന്ദർഭവും ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മാറിപ്പോയി. ഈ അങ്കുലിമാല ബുദ്ധന്റെ പുറകെ ഓടി ഇയാള് പറഞ്ഞു, ഏ ഭിക്ഷു നിൽക്കൂ. ബുദ്ധൻ പറഞ്ഞു, കുഞ്ഞെ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീയാണ് ഈ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ഓടിക്കൊണ്ടേയിരിക്കും, നിനക്ക് എവിടെ ശാന്തി? താങ്കളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടാം, താങ്കളുടെ വിരൽ എനിക്ക് വേണം. ഓ എടുത്തോളൂ. ആ വിരൽ എടുക്കുന്നത് കൊണ്ട് തനിക്ക് ശാന്തി ഉണ്ടാവുകയാണെങ്കിൽ ധാരാളം മുറിച്ചെടുത്തോളൂ. ആ ശാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല, വിശ്രാന്തി എന്നുള്ള വാക്കേ അയാള് കേട്ടിട്ടില്ല. അതോടെ ബുദ്ധന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു. പിന്നീട് അയാൾക്ക് ആ കർത്തൃത്വം, ഞാൻ മഹാപാപിയാണ്. ഒരു ദിവസം ഭിക്ഷു സന്യാസിയാക്കി തീർത്തു ബുദ്ധൻ. ഭിക്ഷയെടുക്കാൻ പോയപ്പോ ഒരു വീട്ടില് കൊച്ചുകുട്ടി, ആ കുട്ടി ഭിക്ഷ കൊടുക്കാൻ വന്നപ്പോ കുട്ടിയുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനെയും മറ്റുമൊക്കെ അങ്കുലിമാല കൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നു മുതൽ ഇദ്ദേഹത്തിന് പശ്ചാത്താപം, ഞാൻ എത്ര പാപം ചെയ്തു, എത്ര ചെയ്തു ചെയ്തു ചെയ്തു. ഈ പശ്ചാത്താപം മുഴുവൻ ബുദ്ധൻ ജ്ഞാനോപദേശം കൊണ്ട് നീക്കി. അദ്ദേഹത്തിനെ ഒരിക്കൽ ആളുകളൊക്കെ കൂടെ അടിച്ചു. ആ അടി കൊണ്ടിട്ടാണ് മരിക്കുന്നത് അവസാനം. പക്ഷേ പഴയ അങ്കുലിമാലയാണെന്ന് കണ്ട ആളുകൾ അടിക്കുകയാണ്. അപ്പോ ആ അടിയെ സന്തോഷമായിട്ട് വാങ്ങിക്കുകയാണ്. അടി കൊള്ളും തോറും അദ്ദേഹം പറയാ, ഞാൻ എന്റെ പാപമൊക്കെ പോകുന്നു, പോട്ടെ എല്ലാം. ആ കർത്തൃത്വം മുഴുവൻ പോയി. അങ്കുലിമാല ശാന്തിയോടുകൂടെ മരിച്ചു എന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പൊ ഇത്രയധികം കർത്തൃ പാപം ചെയ്ത ഒരാൾക്ക് ഒരു ക്ഷണത്തിൽ വിമുക്തി കൊടുക്കാൻ എന്ത് വിധി? ഗീതയിലും ഭഗവാൻ പറയുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോഹിത. തന്റെ കർത്തൃത്വം അങ്ങോട്ട് വിട്ടു. ഞാൻ കർത്താവാണ്. രണ്ടു വിധത്തിൽ വിടാം. ഒന്ന് ജ്ഞാനവിചാരം കൊണ്ട് വിടാം, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നത് കൊണ്ടും വിടാം. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഗിരീഷ്ചന്ദ്ര ഘോഷ് എന്നു പേര്. അയാള് വലിയ ഡ്രമാറ്റിസ്റ്റായിരുന്നു. നാടകം നടത്തുന്ന ആള് ഗിരീഷ്ചന്ദ്ര ഘോഷ് പറയും, രാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം അറിയണമെങ്കിൽ എന്നെ നോക്കണം. ഞാൻ കുടിച്ച കള്ളുകുപ്പി മദ്യകുപ്പി ഒന്നിനുമേലെ ഒന്ന് അടുക്കി വെച്ചാൽ എവറസ്റ്റ് പർവ്വതവും കടന്നു പോകും. അത്രയധികം ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. എവറസ്റ്റ് പർവ്വതം തമിഴിലെ ഒരു സിദ്ധൻ പാട്ടുപാടി, ഞാൻ പ്രസവിച്ച് പാലുകൊടിച്ച അമ്മമാരുടെ പാലൊക്കെ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മഹാവിഷ്ണുവിന്റെ പാലാഴി ഒന്നുമല്ലാതായി പോകും എന്നാണ്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറയുകയാണ്, എവറസ്റ്റ് പർവ്വം കടന്നു പോകും. അത്രയധികം ഞാൻ കുടിച്ചിട്ടുണ്ട്, പല ദുരാചാരങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് രാമകൃഷ്ണ പരമഹംസരുമായി ബന്ധമുണ്ടായി. ആദ്യമൊക്കെ പല അസഭ്യങ്ങളും പറഞ്ഞു രാമകൃഷ്ണ പരമഹംസരെ. ഇനിയൊന്നും പറയാനില്ല. രാമകൃഷ്ണദേവനും തന്നെ പോലെ കുടിയനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ ആടുന്നു, ലഹരി പിടിച്ച പോലെ ഇരിക്കുന്നു. നല്ല സാധനമാണ് അദ്ദേഹം കുടിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ, അയാള് രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു, ഏത് ചരക്കാണ്, ഇന്ത്യനോ വിദേശിയോ?
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai music and Thirumurai discourses will be broadcast on Thirunariya Tamilosai. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഇനി അടുത്ത ചോദ്യത്തിന് സമാധാനം പറയുന്നു. യദ്യപി അന്യത്ര വേദാന്ത വേദവാക്യാനാം വിധി സംസ്പർശ മന്ത്രേണ പ്രമാണത്വം ദൃഷ്ടം തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ ന തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം ശക്യം പ്രത്യാഘാതം. കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ആണ് അന്യത്ര എന്ന് പറയുന്നത്. ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങളിൽ വേദവാക്യാനാം വേദവാക്യങ്ങൾക്ക് വിധി സംസ്പർശ മന്ത്രേണ അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അർത്ഥവാദ വാക്യങ്ങൾക്കും മറ്റും വിധിയുമായിട്ട് ഉള്ള ബന്ധം കൂടാതെ പ്രമാണത്വം ദൃഷ്ടം, അതിൽ പ്രമാണത്വമില്ല. വേദത്തിലെ തന്നെ അർത്ഥവാദ വാക്യങ്ങൾ സു അരോദി യദരോദി എന്ന് മറ്റും കഴിഞ്ഞ ദിവസം പറഞ്ഞു. വായുർവൈ ക്ഷേപിഷ്ഠ ദേവത തുടങ്ങിയാണ് അർത്ഥവാദ വാക്യങ്ങൾ. ഈ അർത്ഥവാദ വാക്യങ്ങൾക്ക് വിധിവാക്യങ്ങളുമായി അന്വയിച്ചാൽ മാത്രമേ പ്രമാണത്വമുള്ളൂ. അത് ഉപനിഷത്ത് ഒഴികെയുള്ള ഭാഗങ്ങൾ. പക്ഷേ തഥാപി ആത്മവിജ്ഞാനസ്യ ഫലപര്യന്തത്വ, പക്ഷെ ഉപനിഷത്തെ സംബന്ധിച്ച് അങ്ങനെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന എന്താണ്? ആത്മവിജ്ഞാനമാണ്. എങ്ങനെയുള്ള ആത്മവിജ്ഞാനം? ഫലപര്യന്തത്വ, അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അനർത്ഥ നിവൃത്തി. നേരത്തെ പറഞ്ഞു സർവ ക്ലേശപ്രഹാണം, സർവ ക്ലേശങ്ങളുടെയും പൂർണ്ണമായ നാശമാണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം. അത് ഫലപര്യന്തമാണ്, അതിന് ഫലമുണ്ട്. ഉപനിഷത്തിൽ നിർദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന് ഫലമുണ്ട്. അതായത് ആ വിജ്ഞാനം ഫലവും തമ്മിൽ കാലതാമസമില്ല, കാലവിളംബമില്ല. പൂർവ്വകാണ്ഡത്തിലെ ജ്ഞാനവും ഫലവും തമ്മിൽ കാലവിളംബമുണ്ട്. പൂർവ്വകാണ്ഡം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവുന്നു. ജ്ഞാനമുണ്ടായാൽ പോരാ, ജ്ഞാനമുണ്ടായതിനു ശേഷം കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഫലം ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എപ്പോഴാണോ ജ്ഞാനം ഉണ്ടാകുന്നത്, ആ കാലത്തിൽ തന്നെ സർവ്വക്ലേശങ്ങളും നിവർത്തിക്കുന്നു. അപ്പൊ ജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കൂടെ കാലതാമസമില്ല. അതാണ് ഫലപര്യന്തത്വ. ജ്ഞാനം എന്ന് പറയുന്നത് ഫലത്തിൽ അവസാനിക്കുന്നതാണ്. ജ്ഞാനം ഉണ്ടാകുന്ന സമയം തന്നെ ഫലവും ഉണ്ടാകുന്നു. പിന്നെ തദ്വിശേഷി ശാസ്ത്രസ്യ പ്രാമാണ്യം പ്രത്യാഖ്യാതം സഖ്യം. അതുകൊണ്ട് എന്താണ്? അതിന് കരണമായിരിക്കുന്ന തദ്വിശേഷി, ആ ജ്ഞാനത്തിന് കരണമായിരിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രാമാണ്യത്തെ ഒരിക്കലും നിഷേധിക്കാൻ, പ്രത്യാഖ്യാതം നിഷേധിക്കുന്നതിന് ഇന്ന ശക്യം സാധ്യമല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഈ ഉപനിഷത്തിൽ ബോധിപ്പിക്കുന്ന ആ വിജ്ഞാനം സഫലമാണ്. അപ്പൊ സഫലമായ ഒരു വിജ്ഞാനത്തെ, അപ്പൊ അത് പുരുഷാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു ശാസ്ത്രം, അതിന് പ്രമാണമുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ആ വിജ്ഞാനത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രത്തിന് പ്രാമാണ്യമുണ്ട് എന്നാണ്. അടുത്ത ചോദ്യത്തിന് അടുത്ത സമാനം പറയുന്നു. എന്നുവെച്ചാൽ അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം ഏന അന്യത്ര ദൃഷ്ടം ദദർശനം അപേക്ഷിച്ചത്. നേരത്തെ പറഞ്ഞു എന്താണ്? ഈ ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞു. അത് പ്രമാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ, ഏതുപോലെ പ്രമാണമായിരിക്കുന്നു എന്നാണ്. ഇപ്പോ നമ്മളൊരു വസ്തുവിനെ അനുമാനത്തിലൂടെ അറിയും, അല്ലെങ്കിൽ ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞു. ഹിമാലയം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു, അറിഞ്ഞു. പിന്നീട് ആ അറിവ് ശരിയാണോ, നമ്മൾ ഇവിടുന്ന് പോയി അവിടെ പോയി നോക്കുന്നു. ഇപ്പൊ ശബ്ദത്തിലൂടെ അറിഞ്ഞ ഒരറിവിനെ പിന്നീട് പോയി പ്രത്യക്ഷമായി കണ്ട് ഉറപ്പ്. പുക കണ്ടിട്ട് തീ ഉണ്ടെന്ന് അനുമാനിച്ചു, അറിവുണ്ടായി, ശരിയായ അറിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് അവിടെ പോയി കാണുന്നു, പ്രത്യക്ഷം ഇതിലൂടെ അതിനെ ഉറപ്പിക്കുന്നു. അതുപോലെ പറയുന്നു ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ശ്രുതി പറയുന്നു. ശ്രുതി പറയുമ്പോൾ അതിനെ മറ്റ് ഏത് പ്രമാണം കൊണ്ടാണ് നിങ്ങൾ അതിനെ ഉറപ്പിക്കുന്നത്? ഏതുപോലെ ആണ് ചോദിക്കുന്നത്? മറ്റേതെങ്കിലും പ്രമാണം അവിടെ ആവശ്യമുണ്ട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടാന്നർത്ഥം. ശ്രുതി പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് ശ്രുതിയെ സ്വതപ്രമാണം എന്ന് പറയുന്നത്. അനുമാനാദികളുടെ സഹായത്തോടുകൂടി അല്ല അതിനുറപ്പിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ജ്ഞാനം, കാരണം ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാവും, മറ്റു പ്രമാണത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് പ്രത്യക്ഷമാണ്, പക്ഷേ പ്രത്യക്ഷമാണെങ്കിലും അത് പ്രത്യക്ഷമാകുന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ടല്ല, ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ ശ്രുതി വാക്യത്തിൽ നിന്ന് തന്നെ ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം സ്വാനുഭവമായി വരുന്നു, അതുകൊണ്ട് അത് പ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ശ്രുതി പറയുന്നത് കൊണ്ട് തന്നെ, ശ്രുതി തന്നെ ആ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് ശ്രുതി സ്വത പ്രമാണമാണ്. തത്വമസി എന്ന് പറയുന്ന ഉപദേശം തന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കും. അതുകൊണ്ടെന്താണ്, അതിന് മറ്റു പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നുവെച്ചാൽ അനുമാനഗമ്യം ശാസ്ത്ര പ്രാമാണ്യം, ശാസ്ത്രത്തിന്റെ പ്രാമാണ്യം അനുമാനത്തിലൂടെ അറിയപ്പെടേണ്ടതല്ല. ഏന അന്യത്ര ദൃഷ്ടം നിദർശനം അപേക്ഷിച്ചത്, അനുമാനത്തിലൂടെ അങ്ങനെ തീരുമാനിക്കണം. ഞാൻ ഉദാഹരണം പറയാം. എങ്ങനെ, പുകയുള്ളിടത്തെല്ലാം തീയുണ്ട്, ഏതുപോലെ അടുക്കളയിൽ കാണുന്നത് പോലെ, അടുക്കളയിൽ പുകയുണ്ട് അതുകൊണ്ട് അവിടെ തീയുമുണ്ട് എന്ന് പറയുന്നതുപോലെ. പക്ഷേ അവിടെ ദൃഷ്ടാന്തം ആവശ്യമാണ്, ഇവിടെ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ആവശ്യമില്ല. ശാസ്ത്രം ഇതിനെ ബോധിപ്പിക്കുന്നു, ശാസ്ത്രവാക്യത്തിൽ നിന്ന് തന്നെ ബോധമുണ്ടാകുന്നു. അവിടെ മറ്റൊന്നിന്റെയും സഹായം അതിന് ആവശ്യമില്ല. കാരണം ശബ്ദം നിത്യ അപരോക്ഷമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അതിന് മറ്റു പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല, ശബ്ദം മാത്രം പര്യാപ്തമാണ് എന്നർത്ഥം. അതിനുദാഹരണമായിട്ടാണ് മുമ്പ് പറഞ്ഞ ദശമ തുമസി എന്ന് പറയുന്നത്. അവിടെ ദശമ തുമസി എന്ന് പറയുന്ന ആ വാക്യം തന്നെ ആ വ്യക്തിയെ ബോധിപ്പിച്ചു. അതിന് പിന്നീട് അയാൾക്ക് അനുമാനമോ മറ്റു പ്രമാണങ്ങളോ ഒന്നും ആവശ്യമില്ല. ശബ്ദം ബോധിപ്പിക്കുന്ന ആ ജ്ഞാനം അയാൾക്ക് സ്വയം പ്രത്യക്ഷമായി തന്നെ തീരുന്നു. വേറൊരു പ്രമാണത്തിന്റെ അവിടെ ആവശ്യം ഇല്ല. പിന്നെ അയാൾ അനുമാനിക്കേണ്ട ആവശ്യമില്ല ആരാണ് പത്താമൻ എന്ന് അനുമാനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് ഇവിടെയും, ശ്രുതി നീ ബ്രഹ്മമാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ പരമാത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. മറ്റ് പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യം അവിടെ ഇല്ല എന്നത്. തസ്മാത് സിദ്ധം ബ്രഹ്മണ ശാസ്ത്ര പ്രമാണകത്വം. ഇതുവരെ പറഞ്ഞു വന്നത് ഈ സൂത്രത്തിന്റെ ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് ആമുഖമായി വന്ന ചോദ്യങ്ങൾക്ക് സമാധാനമാണ്. മീമാംസകരുടെ ആശയങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് സമാധാനമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അതങ്ങനെ പറയേണ്ടി വരുന്നത്, ഇത് ഈ പരമാത്മതത്വം വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ഉപനിഷത്താണ്. ഉപനിഷത്തിൽ ഇങ്ങനെയൊരു തത്വത്തെ പറയുന്നുണ്ടോ, ഉപനിഷത്ത് ഇങ്ങനെ ഒരു തത്വത്തെ വെളിപ്പെടുത്താൻ ശക്തമാണോ, ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് വരാതെ ഉപനിഷത്ത് ശ്രവണത്തിനും അതിലൂടെയുള്ള മോക്ഷത്തിനും വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല. ഉപനിഷത്ത് ഇത് വെളിപ്പെടുത്തുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ മോക്ഷം എന്ന് പറയുന്നത് തന്നെ അസിദ്ധമായി പോകും, അത് തന്നെ ശ്രദ്ധിക്കത്തില്ല. മോക്ഷം എന്ന് പറയുന്നൊന്നില്ല, അത് വെറും കൽപ്പന അല്ലെങ്കിൽ ഭാവന മാത്രമാണെന്ന് വരും. മോക്ഷം എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിലുണ്ട്, അത് പരമപുരുഷാർത്ഥമാണ്, അതിനുവേണ്ടി ഒരുത്തൻ പരിശ്രമിക്കുന്നു. ഇതെല്ലാം സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കാര്യം ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അത് എങ്ങനെ വെളിപ്പെടുത്തുന്നു, എന്താണ് അതിൻ്റെ സ്വരൂപം, എന്താണ് അതിൻ്റെ ഫലം, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അത് വ്യക്തമാക്കണം. അപ്പോൾ പൂർവമീമാംസകർ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിക്കും. ഉപനിഷത്തിൽ അത്തരം ഒരു പരമാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഉണ്ട്, ഉപനിഷത്താണ് ഇതിന് പ്രമാണം എന്നുള്ള കാര്യം സമർത്ഥിക്കണം. അങ്ങനെ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. സമർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ അംഗീകരിക്കുന്നവരെയല്ല, ബ്രഹ്മത്തെ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നവരിൽ തന്നെ പലതരത്തിൽ ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. മോക്ഷത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം എല്ലാ ദാർശനികന്മാരും ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ. അപ്പം അവരുടെ ചിന്തകളും ഈ അദ്വൈത ചിന്തയുമായിട്ടും ഈ രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചിന്തകൾ ഏതൊക്കെയാണ് നിരാകരിക്കേണ്ടത്, ഇതിനേക്ക് അംഗീകരിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുന്നു, അത്ര അപരെ പ്രത്യവതിഷ്ഠന്തേ. ഇനി മറ്റു ചില ചോദ്യങ്ങളുമായി വരികയാണ്. അതായത് ഇപ്പോൾ അദ്വൈതത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും, ഇത് എങ്ങനെ ഒന്നുണ്ട്, പരമാത്മാവ് ഈശ്വരനൊന്നുണ്ട്, അതിനെ പ്രാപിക്കുന്നത് ആണ് പരമപുരുഷാർത്ഥം മോക്ഷം എന്നൊക്കെയുള്ളത്. നമ്മളുടെ അറിവെന്ന് പറയുന്നത് എങ്ങനെയാണ്, കേവല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒരു വിശ്വാസത്തിൽ അത് വിശ്വസിക്കുന്നു. ഏതോ കാരണവശാൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതല്ല. അവിടെ ശ്രദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, ശാസ്ത്രം എന്ന് പറയുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ചർച്ച. വിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യം, ശ്രദ്ധ ആവശ്യമാണ്, പക്ഷേ പ്രാമുഖ്യം ഏതിനാണ്, പ്രമാണത്തിനാണ്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ആദ്യം മോക്ഷമുണ്ട് അല്ലെങ്കിൽ പരമാത്മാവ് ഉണ്ട്, ഇതിനെന്താണ് പ്രമാണം? എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരു പറഞ്ഞ് മോക്ഷമുണ്ട്, അതുകൂടെ അംഗീകരിക്കത്തില്ല. മറ്റൊരാളുടെ അഭിപ്രായത്തെ സ്വീകരിക്കത്തില്ല. ഇതിനെന്താണ് പ്രമാണം? നിനക്കെന്താണ് ഇതിന് പ്രത്യക്ഷ അനുമാന ഉപമാനം ശബ്ദം തുടങ്ങിയ പ്രമാണങ്ങളിൽ ഏത് പ്രമാണത്തെ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? കാരണം പ്രമാണത്തിൽ നിന്ന് മാത്രമേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ, യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. വിശ്വാസം ജ്ഞാനത്തിന് കാരണമല്ല. വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്താണ്? നമുക്ക് പ്രമാണത്തിൽ വിശ്വസിക്കാം, പ്രമേയം വിശ്വസിക്കാം, പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകത്തില്ല. അത് ആവശ്യമാണ്, വിശ്വാസം വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ശരിയായ ജ്ഞാനം ഏത് വിഷയത്തെക്കുറിച്ച് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ശരിയായ പ്രമാണം ഉണ്ടായിരിക്കണം. പ്രമാണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ വിവേകിയായ ഒരുവൻ, വിവേകിയായ ഒരുവൻ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ കേവല വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അവൻ പ്രവർത്തിക്കത്തില്ല എന്നറ. കാരണം അവന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം വേണം എന്നാണ്. ഒരാൾ പറയുന്നത് എനിക്ക് മൂന്ന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകിയായ ഒരുത്തിന് അത് സ്വീകരിക്കത്തില്ല. അയാൾ പറഞ്ഞത് വിശ്വസിക്കത്തക്ക കാര്യമാണ്, അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അയാൾ പ്രവർത്തിക്കത്തില്ല. അയാൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ശരിയായ ജ്ഞാനം, അതായത് യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകത്തുള്ളൂ? അയാൾക്ക് പ്രമാണത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് അയാൾക്ക് ശരിയായ പ്രമാണത്തെ അയാൾ അവലംബിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ അതീന്ദ്രിയമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, സർവ്വലോകസിദ്ധമായ കാര്യങ്ങളല്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പിന്നെ എന്താ ഇതിനെന്താ പ്രമാണം ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്നുള്ളതിന്? എന്തിനെ ആശ്രയിച്ചിട്ട് എന്തിൽ നിന്ന് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകും? അതിന് ആശ്രയിക്കാമെന്നുള്ളത് എന്താണ്? അതാണ് ശ്രുതി, ഉപനിഷത്ത്, ശബ്ദം എന്ന് പറയുന്ന പ്രമാണം. അപ്പോൾ അത് നിന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടാകുന്നു, ഉപനിഷത്തിൽ നിന്നും ശരിയായിട്ടുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യേണ്ടി വരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ശരിയായിട്ടുള്ള അറിവുണ്ടാകും? എന്താണ് ഇതിൻ്റെ സ്വരൂപം? ഇതിൽ നിന്ന് എങ്ങനെ അറിവുണ്ടാകുന്നു? ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള വിപരീത ചോദ്യങ്ങളും മനസ്സിൽ വരും. നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലെന്ത് വരുന്നു? വിപരീത ഭാവനകൾ വരുന്നു, ചോദ്യം വരുന്നു, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുന്നതുപോലെ തന്നെ പ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരും. അതാണ് വീണ്ടും അടുത്തു വരുന്നത്, അത്രാപരെ പ്രത്യുപതിഷ്ഠ ഇനി മറ്റു ചിലത് ഇവിടെ വീണ്ടും ചോദ്യങ്ങളുമായിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാധാനം കിട്ടിയാലേ ഒരു വിവേകിക്ക് ഈ സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് അലീകമാണ്, ശൂന്യമാണെങ്കിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുത്തൽ, വെറും വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ഒരുത്തന്റെ ജീവിതമേ പാഴായിട്ടില്ല. അവസാനം എന്തുപോയി? ഒന്നുമില്ലാതെ പോകും. ലൗകികവുമില്ല, ഭൗതികവും ഇല്ലാതെ പോകും, ആത്മീയവും ഇല്ലാതെ പോകും, ഭൗതികമില്ല, ആത്മീയവും ഇല്ലാതെ പോകും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് താൻ വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു വഴിയാണ് മോക്ഷമാർഗം എന്ന് പറയുന്നത്. അതിന് ആ പ്രമാണത്തിലും ഫലത്തിലും എല്ലാം അവന് വിശ്വാസം ആവശ്യമാണ്. പക്ഷെ ആദ്യം പ്രമാണം എന്തെന്ന് നിശ്ചയിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരും, അതിന് സമാധാനം വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സംശയിക്കുന്ന ആരാണ് വൃത്തികാരൻ എന്ന് പറയുന്ന ആളാണ്. ആരാണ് ഈ വൃത്തികാരൻ? ഉപവർഷനം എന്നൊരു പേര് പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിലെ വൃത്തികാരന്. ഭാഷ്യം എഴുതുന്നതിന് മുമ്പ്, ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് മുമ്പ് ഇതിന് ഭാഷ്യം എഴുതിയ ആളാണെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ് ഇവിടെ വരുന്നത്. എന്താണ് പറയുന്നത്? യദ്യപി ശാസ്ത്രപ്രമാണകം ബ്രഹ്മ തഥാപി പ്രതിപത്തി വിധി വിഷയതയാ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിയത. അതായത് ഈ പറയുന്ന ആള് കുറച്ചുകൂടെ പുരോഗമിച്ച ആളാണ്. മീമാംസകര് ഈ ബ്രഹ്മത്തിന് ഉപനിഷത്ത് പ്രമാണമാണെന്ന് അംഗീകരിച്ചില്ല. ഇയാൾ അങ്ങനെയല്ല, വൃത്തികാരനും പറയുന്ന അങ്ങനെയല്ല, ഉപനിഷത്തിലൂടെ ഒരു ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ ഉപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്രപ്രമാണകം ബ്രഹ്മ, അത് ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബ്രഹ്മം തന്നെയാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നത്. അല്ല, ഇത് വെറും കർമ്മത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ നിന്ദ്യങ്ങളായി നിഷേധിക്കുന്ന അർത്ഥവാദ വാക്യങ്ങളല്ല എന്നുള്ളത് ബോധ്യമായി. പക്ഷേ അദ്ദേഹത്തിന്റെ സംശയം എന്താണ്? തഥാപി പ്രതിപത്തി വിധി വിഷേദയാ ഏവ ശാസ്ത്രേണ ബ്രഹ്മ സമർപ്പിത. ഈ ശാസ്ത്രം ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് പ്രതിപത്തി വിധിയുടെ വിഷയമായിട്ടാണ് എന്നാണ്. പ്രതിപത്തി എന്ന് പറഞ്ഞാൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം, പ്രതിപത്തി വിധി ധ്യാനവിധി അതിന്റെ വിഷയമായിട്ടാണ്. അതായത് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതൊരു വിധിയാണ്. നീ ബ്രഹ്മത്തെ ധ്യാനിക്കൂ, അങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. ആത്മ ഇത്യേവ ഉപാസീത എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എങ്ങനെയാണോ ശ്രുതി ഉപനിഷത്ത് പറയുന്നത്, ആത്മാവിനെ ഉപാസിക്കൂ, ധ്യാനിക്കൂ എന്ന് പറയും. അപ്പൊ ഏതാണ് ആത്മാവ്? അപ്പോ അവിടെ പറയുന്നത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, അതാണ് ആത്മാവ്. അപ്പോ താൻ, അതായത് ഈ ജീവനെ വിജ്ഞാനമായും ആനന്ദമായും അനന്തമായും എല്ലാം ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചാലോ, അങ്ങനെ നിരന്തരമായി ധ്യാനിക്കുമ്പോൾ യാഗത്തിൽ നിന്ന് എങ്ങനെയാണോ അദൃഷ്ടം ഉണ്ടാകുന്നത്, അതുപോലെ ഈ ധ്യാനത്തിൽ നിന്നും അദൃഷ്ടം ഉണ്ടാവും. ആ അദൃഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം ഉണ്ടാകും എന്നാണ് വൃത്തികാരന്റെ അഭിപ്രായം. അതിന് ആചാര്യസ്വാമികൾ അംഗീകരിക്കുന്നില്ല. ആചാര്യസ്വാമി പറയുന്നത് എന്താണ്? അങ്ങനെ ധ്യാനത്തിലൂടെ എന്തെങ്കിലും ഒരു സംസ്കാരം അല്ലെങ്കിൽ വാസന ഉണ്ടായി, ആ വാസന അല്ലെങ്കിൽ സംസ്കാരം അജ്ഞാനത്തെ നശിപ്പിച്ച് അങ്ങനെയല്ല മോക്ഷത്തെ ഉണ്ടാകേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു ധ്യാനത്തിലൂടെ വിധിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ബ്രഹ്മമല്ല ജീവൻ, അതിനെ ബ്രഹ്മമാണെന്ന് വാസിക്കാനാണ് അതിനവിടെ നിഷേധിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്? വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ് എന്നത്. വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മം തന്നെയാണ്. ശ്രുതി അതിനെ ബോധിപ്പിക്കുക ചെയ്യുന്നുള്ളു. ശ്രുതി അതിനെ ബോധിപ്പിക്കുന്നു, നീ ആ ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നു എന്നാണ്. താൻ അത് വിസ്മരിച്ചിരുന്നു, വിസ്മരിച്ചിരുന്നതിനെ ബോധിപ്പിക്കുന്നു, അത്രേ ശ്രുതി ചെയ്യുന്നുള്ളൂ എന്നാണ്. പിന്നെ അത് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ധ്യാനിക്കുകയോ താൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാകാം. അതാണ് ശ്രോതവ്യോ മന്ദവ്യ നിജിധ്യാസിതവ്യോ എന്ന് പറയും. അങ്ങനെ ധ്യാനിക്കുന്നത് എന്തെങ്കിലും അദൃഷ്ടത്തെ ഉണ്ടാക്കാനോ ഒന്നുമല്ല. അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിച്ചു. ആദ്യം ശ്രവിച്ച ആ വാക്യം ഹേതുവായിട്ട് തന്നെ മനസ്സ് ഈ ജ്ഞാനം ഉണ്ടാകുന്നു. അതിന് കാരണം ആദ്യത്തെ നമ്മുടെ ശ്രവണം തന്നെ, ഉപനിഷത്ത് പറഞ്ഞ ആ തത്വമസി എന്ന് പറഞ്ഞ ആ വാക്യം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉള്ളിൽ അതിന് തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സം മാറി ഉള്ളിൽ അപരോക്ഷമായി ആ ജ്ഞാനം പ്രകാശിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ശ്രുതി അതിനെ ബോധിപ്പിക്കുകയാണ്. ജീവാത്മ പരമാത്മ ഏകത്വത്തെ അല്ലാതെ വാസ്തവത്തിലില്ലാത്ത ഒരു ഏകത്വത്തെ ധ്യാനിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നതല്ല എന്നാണ്. അപ്പൊ ഇവിടെ വൃത്തികാരന്റെ മതമനുസരിച്ച് വാസ്തവത്തിൽ ജീവൻ ബ്രഹ്മമല്ല, അങ്ങനെ അല്ലാത്ത ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ പറയുന്നു എന്നാണ്. അതാണ് അതിനെ നിഷേധിക്കുന്നത്. സിദ്ധാന്തമനുസരിച്ച് വാസ്തവത്തിൽ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്. അത് ഇനി നമ്മൾ ധ്യാനിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവാത്മ ബ്രഹ്മാത്മ ഏകത്വത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ധ്യാനത്തിന് പ്രയോജനം ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഈ അദൃഷ്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഈ തടസ്സമായിരിക്കുന്ന അദൃഷ്ടങ്ങളെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനത്തിന്റെ ആവശ്യം എന്നാണ് സിദ്ധാന്തത്തെ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് എന്താണ് ആ അഭിപ്രായത്തെ എതിർക്കുന്നു, അങ്ങനെയല്ല എന്നർത്ഥം. അതും ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ധ്യാനിക്കണമെന്നാണ് വൃത്തികാരൻ പറയുന്നത്. വൃത്തികാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണോ ഉപനിഷത്ത് വാക്യങ്ങൾ ശ്രവിക്കുന്നു, താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു, ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം പിന്നെ ധ്യാനിക്കണമെന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? ഉപനിഷത്ത് വാക്യം ശ്രവിച്ചു, അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല. അതാണ് സിദ്ധാന്തി പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ്. അപ്പോ ഉപാസനയെ വിധിക്കുന്ന വാക്യം, ആത്മാനം ഏവ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ ധ്യാനത്തിന് വേണ്ടി ബ്രഹ്മത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ യഥാ യൂപ ആഹവനീയാദീനി അലൗകികാന്യപി വിധിശേഷതയാ ശാസ്ത്രേണ സമർപ്പ്യന്തേ തദ്വത്. അതിന് പൂർവ്വമീമാംസയിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അതായത് കർമ്മകാണ്ഡത്തിൽ ഒരു വാക്യമുണ്ട്, യൂപേ പശും ബദ്ധനാദി എന്നൊരു വാക്യം. അതായത് യാഗത്തിൽ ആടിനെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റി, അതിനാണ് യൂപം എന്ന് പറയുന്നത്. അപ്പൊ യൂപം എന്നുള്ള ഒരു വാക്ക് അവിടെ കണ്ടു. അപ്പൊ എന്താണ് യൂപം? ആടിനെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത്. അതിന് കെട്ടിയിട്ടാണ് അവസാനം അതിനെ ബലി കൊടുക്കുന്നത്, അല്ലെങ്കിൽ യാഗത്തിന് വേണ്ട കർമ്മങ്ങൾ അതിന് കെട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂപം, യൂപേ പശു, പശു എന്ന് പറഞ്ഞാലും ഓർത്തോളം, വേദത്തിൽ പശു എന്ന് പറയുന്നത് മലയാളത്തിലെ പശുവല്ല, പശു എന്ന് പറയുന്നിടത്തല്ല ആടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും, അല്ല പശുവല്ല. അപ്പൊ പശുവിനെ ബന്ധിക്കാൻ അല്ലെങ്കിൽ ആടിനെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് യൂപത്തെ ഉപയോഗിക്കുന്നത്. അപ്പൊ യൂപം എന്നുള്ള ശബ്ദം കേട്ടു, യൂപം എന്താണെന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും. തുടർന്ന് വേദത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും എന്താണോ, യൂപം സക്ഷതി, സക്ഷണം ചെയ്യാന്ന് വെച്ചാൽ അതിനെ ചെത്തി വിടിപ്പാക്കുന്നു. അഷ്ടാശ്രീകരോതി, അതിന് എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെ ചെത്തി എട്ട് കോണുകൾ ഉണ്ടാക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ രൂപം തക്ഷതി, രൂപം അഷ്ടാശ്രീകരോതി തുടങ്ങിയ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ രൂപം എന്ന് പറയുന്ന ആ വസ്തു എന്താണെന്ന്. കാരണം ചെത്തി വെടുപ്പാക്കി എട്ട് കോണുകൾ ഉണ്ടാക്കി പശുവിനെ കെട്ടുന്ന സാധനം ഏതോ അത്. അപ്പോൾ ഇത്രയും ഇതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത്, രൂപം എന്ന് പറയുന്നത് കുറ്റിയാണ് എന്ന് മനസ്സിലാകുന്നു. അല്ല, യൂപെ പശു ബ്രധ്നാദി എന്ന് കേൾക്കുന്നതുകൊണ്ട് മാത്രം അത് കുറ്റിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, മറ്റു വാക്യങ്ങളിലൂടെ കേൾക്കണം. അതാണ് യൂപം. ആഹവനീയം എന്ന് പറയുന്നത്, ആഹവനീയെ ജുഹോതി എന്ന് പറയുന്നു. അഗ്നിഹോത്രം ചെയ്യുന്നവന്റെ വീട്ടിൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒരു അഗ്നിയുണ്ട്, അതിന് ഗാർഹപത്യ അഗ്നി എന്ന് പറയുന്നു. ആ അഗ്നിയിൽ നിന്ന് ആഹവനത്തിന് വേണ്ടി, ഹോമത്തിന് വേണ്ടി എടുക്കുന്ന അഗ്നിയാണ് ആഹവനീയ അഗ്നി. അപ്പോൾ ആഹവനീയെ ജുഹോതി എന്നുള്ള ഒരു വാക്യം കേൾക്കുന്നു. അങ്ങനെ ഒരു വാക്യം കേൾക്കുമ്പോൾ അവിടെ ജിജ്ഞാസ ഉണ്ടാകുന്നു, എന്താണ് ഈ ആഹവനീയം എന്ന് പറയുന്നത് എന്ന്. അപ്പോ ആഹവനീയ അഗ്നി ആധാനത്തെക്കുറിച്ചും മറ്റും പറയുന്ന വാക്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്ന എന്താണ്, ആഹവനീയം എന്ന് പറയുന്നത് അഗ്നിയാണെന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് വായിക്കുമ്പോൾ. അപ്പോൾ ആഹവനീയം എന്ന് പറയുന്ന ഒരു പേര് വേദത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് വരുന്നു, വിധിക്കുന്ന വാക്യങ്ങളിൽ നിന്നും ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നില്ല, അതിന്റെ അംഗമായി വരുന്ന മറ്റു വാക്യങ്ങളിൽ നിന്നാണ് അതെന്താണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ആത്മാനമേവ ലോകം ഉപാസീത, ആത്മാവിനെ ഉപാസിക്കൂ എന്നും മറ്റുമുള്ള വാക്യങ്ങൾ ആദ്യം ശ്രവിക്കുന്നു. അപ്പൊ എന്താണ് ഈ ആത്മാവ്, അത് മനസ്സിലാകുന്നില്ല. അത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന എന്താണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നും മറ്റുള്ള വാക്യങ്ങൾ വരുന്നു, അതിൽ നിന്ന് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാകുന്നു. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. ഉപാസനാ വിധിയുടെ അംഗമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആത്മാവിനെ ഉപാസിക്കൂ എന്ന് പറയുന്ന ഒരു വിധി വാക്യം, അതിൽ ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന വാക്യത്തിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിനെ ഉപാസിക്കണം, ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതുപോലെ യൂപത്തിൽ പശുവിനെ കെട്ടാൻ പറഞ്ഞു, എന്താണ് യൂപമെന്ന് മനസ്സിലായില്ല, തുടർന്ന് വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അപ്പോ ആ യൂപം എന്ന് പറയുന്നത് എന്താണ്, വിധിയുടെ അംഗമാണ്. വിധിയുടെ അംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങൾ അതിനെ ബോധിപ്പിച്ചു, അത് വിധിയുടെ അംഗമായി. അതുപോലെ ഉപാസനയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് ആത്മാവ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല, അപ്പോൾ ആ ഉപാസനയുടെ അംഗമായി വരുന്ന വാക്യങ്ങളിൽ നിന്നും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താണ്, ഈ ബ്രഹ്മവും ഉപാസനയുടെ ഒരു അംഗമാണ്. അല്ലാതെ ശ്രുതിയിൽ അതിനെ പറയുന്നത് തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് വൃത്തികാരൻ പറയുന്നത്. യഥാ യൂപ ആഹവനീയാദീനി, രൂപം ആഹവനീയം തുടങ്ങിയവ അലൗകികാന്യപി, ഇതൊന്നും ലൗകികമല്ല എന്നാണ്. ലോകത്തിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിധിശേഷതയാ, വിധിയുടെ അംഗമായിട്ട് ഭാഗമായിട്ട് ശാസ്ത്രേണ സമർപ്പിയന്റെ, ശാസ്ത്രം ഇതിനെയൊക്കെ ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. സദ്ദൂത് അതുപോലെ എന്ത് ചെയ്യുന്നു, ധ്യാനവിധിയുടെ ഒരു ഭാഗമായിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, വാസ്തവത്തിൽ ജീവൻ ആ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കണം എന്നാണ് ഉപനിഷത്ത് പറയുന്നതെന്നാണ്. കുത ഏതത്, അവിടെ ചോദിക്കുന്നു സിദ്ധാന്തി, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഈ തരത്തിൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി. ഉപനിഷത്തിൽ വ്യക്തമാണല്ലോ, ഉപനിഷത്ത് ബ്രഹ്മതത്വത്തെയാണല്ലോ പ്രതിപാദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. പറയുന്നു പ്രവൃത്തി നിവൃത്തി പ്രയോജനത്വ ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്താണോ, ഒന്നുകിൽ ഒരു പ്രവൃത്തി, അതിൽ മനുഷ്യനെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ നിവൃത്തി അതിൽ നിയോഗിക്കുന്നു. സ്വർഗകാമോ യജേത എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നതോടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വേദത്തെയാണ്. അത് ആ വ്യക്തിയെ യാഗത്തിലേക്ക് നിയോഗിക്കുകയാണ്. എന്നാൽ കളഞ്ചം ഭക്ഷയെ, കളഞ്ചം ഭക്ഷിക്കരുത്, ഉള്ളി ഭക്ഷിക്കരുത്, അല്ലെങ്കിൽ വിഷം ചേർന്ന മാംസം ഭക്ഷിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, മദ്യം കുടിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ നിവൃത്തിയാണ്, നിഷിദ്ധമായ ഒരു കാര്യമാണ്, അതിൽ നിന്ന് അവനെ പിൻവലിയാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ വേദം ഈ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഒന്നിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ ഉപാസിക്കാൻ ഒരു പ്രവൃത്തി അവിടെ വിധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, അതൊരു കർമ്മമാണ്. അപ്പോൾ ആ കർമ്മത്തെയാണ് നിഷേധിക്കുന്നതല്ല, തത്വജ്ഞാനത്തെ അല്ല എന്നർത്ഥം. ജ്ഞാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, അത് ജ്ഞാനമല്ല, ധ്യാനം ജ്ഞാനമല്ല. ധ്യാനം എന്ന് പറയുന്നത് നമ്മളൊരു മനസ്സിന്റെ വൃത്തിയെ ആവർത്തിക്കുകയാണ്. ഒരു വസ്തുവിനെ അതായിട്ട് തന്നെയും ധ്യാനിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ടും ധ്യാനിക്കാം. രണ്ടു തരത്തിലായാലും എന്താണ്, മനസ്സിന്റെ ഒരു കർമ്മമാണത്, ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആ വസ്തു വേണം നമ്മുടെ മുമ്പിൽ. ഇപ്പൊ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു, ധ്യാനിക്കുമ്പോൾ വിഷ്ണു നമ്മുടെ മുമ്പിലില്ല. പിന്നെ എന്താണ്, വിഷ്ണുവിനെ കുറിച്ച് ഗുരു പറഞ്ഞത് കേട്ട്, അതാണ് ചതുർഭുജ ധാരിയാണ്, സംഘചക്ര ഗദാ പത്മങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടിട്ട് അതിന്റെ ഭാവന, ആ ചിത്രമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്തിട്ട് ആ ഭാവനയെ ആവർത്തിക്കുകയാണ്. ഇതൊരു മാനസികമായ കർമ്മമാണ്, ഇത് ജ്ഞാനമല്ല. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിഷ്ണു നമ്മുടെ മുമ്പിൽ നിന്ന് നീക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പം വിഷ്ണുവിനെ കുറിച്ചുള്ള ജ്ഞാനമായി. എന്നാലേ അത് പ്രത്യക്ഷമായ ജ്ഞാനം ആകത്തുള്ളൂ. അല്ലെങ്കിൽ വിഷ്ണുവിനെ എവിടെയെങ്കിലും കാണും, നമ്മുടെ മനസ്സിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു, ആന്തരികമായി ആ വിഷ്ണുവിനെ കാണുന്നു. അപ്പോൾ അത് വിഷ്ണുവിന്റെ ജ്ഞാനമായി. അതുവരെ നമ്മൾ ചെയ്യുന്ന എന്താണ്, വിഷ്ണുവിനെ കുറിച്ചുള്ള ഭാവനയാണ്. അത് മാനസികമായ ഒരു വൃത്തികളുടെ പ്രവാഹമാണ്, അതൊരിക്കലും ജ്ഞാനമല്ല. അപ്പോൾ അത് പ്രവൃത്തിയായതുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനത്തെ പ്രവൃത്തിയാണ് ശാസ്ത്രം വിധിക്കുന്നത്, അല്ലാതെ ജ്ഞാനത്തെ അല്ല. ജ്ഞാനത്തെ ബോധിപ്പിക്കുകയല്ല, വസ്തുവിനെ ബോധിപ്പിക്കുകയല്ല എന്നാണ്. വസ്തുവിനെ ബോധിപ്പിച്ചാൽ അത് ജ്ഞാനമാകും. സച്ചിദാനന്ദം എന്ന് പറയുന്നു. അപ്പൊ സച്ചിദാനന്ദം എന്ന് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജ്ഞാനമായി എന്നത്. അവിടെ പിന്നെ ആവർത്തിയുടെ ആവശ്യമുണ്ട്. ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിക്കുകയാണെങ്കിൽ അത് ജ്ഞാനമല്ല, അത് മാനസികമായ കർമ്മമാണ് എന്നർത്ഥം. ജ്ഞാനത്തിന് ആവർത്തിയുടെ ആവശ്യമില്ല, അതേസമയം മാനസിക കർമ്മം അതിന് ആവർത്തിയുടെ ആവശ്യമുണ്ട്. അത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ഉപാസന ധ്യാനം എന്ന് പറയുന്നത് എന്താണ്, മാനസികമായ ഒരു കർമ്മമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ ബോധിപ്പിക്കുന്നത് ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടെ വൃത്തികാരൻ പറയുന്നത് ബ്രഹ്മ തത്വത്തെ അല്ല, തത്വജ്ഞാനത്തെ, ആ ബ്രഹ്മ വസ്തുവിനെ അല്ല ഉപനിഷത്ത് ബോധിപ്പിക്കുന്നത്, മറിച്ച് ബ്രഹ്മ ധ്യാനത്തെയാണ്, ജീവനെ ബ്രഹ്മമായി ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ ആ ധ്യാനം രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഒരു വസ്തുവിനെ അതായി തന്നെ ധ്യാനിക്കാൻ പറയും, വിഷ്ണുവിനെ വിഷ്ണുവായി തന്നെ ധ്യാനിക്കാൻ പറയും, അല്ലെങ്കിൽ സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയും. സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കാൻ പറയുന്നതിന് പ്രതീക ഉപാസന എന്ന് പറയും. ഒരു പ്രതീകത്തെ, ആ പ്രതീകമാണ് അത് സാളഗ്രാമം, അത് വിഷ്ണുവല്ല, പക്ഷെ ആ പ്രതീകത്തെ വിഷ്ണുവായി ധ്യാനിക്കുന്നു. ആ പ്രതീകത്തിൽ നമ്മൾ സംഘചക്ര ഗദാപത്മങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ അതുള്ള ഒരു രൂപമായിട്ട് അതിനെ തന്നെ ധ്യാനിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഇവിടെ ശ്രുതിയിൽ തന്നെ പറയും, ഭാഷ്യത്തിലും മറ്റും അത് ഇനി വരും. അപ്പോൾ ബ്രഹ്മമെന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഉപാസനയ്ക്ക്, അങ്ങനെ ഉപാസിച്ച് അതിനെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ നിന്ന്, വാക്യശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. അതിന് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാകാതിരിക്കാം, പക്ഷെ ആ ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്, അല്ല ധ്യാനിച്ച് ഉണ്ടാകുന്നതുപോലെ അല്ലാന്നാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ പിന്നെ എങ്ങനെ ആ ജ്ഞാനം ഉണ്ടാകുന്നു? ദേവതാധ്യാനത്തിൽ, ദേവതാധ്യാനത്തിൽ ദേവതയെ നിരന്തരം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ദേവത അവിടെ ഇല്ല, ദേവത ഭാവനയിലാണ്. ഭാവനാരൂപത്തിൽ ഹൃദയത്തിലോ എവിടെയെങ്കിലും ദേവതയെ സങ്കല്പിച്ചിട്ട് തന്റെ സങ്കല്പത്തിലുള്ള ദേവതയെ ആ സങ്കല്പത്തിലൂടെ വിഷയീകരിക്കുകയാണ്. മനസ്സ് തന്നെ ധ്യേയമായും ധ്യാനാകാരമായും നിന്നുകൊണ്ട് തന്റെ തന്നെ മനസ്സ് സൃഷ്ടിച്ച ദേവതയെ തന്റെ തന്നെ മനസ്സിന്റെ വൃത്തികൾ വിഷയമായിക്കൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അത് വാസ്തവത്തിൽ ദേവത നമ്മുടെ മുമ്പിലില്ലല്ലോ. ദേവത ആദ്യം സങ്കല്പിച്ചവരോട് തിരുത്തും. അതെന്താണ് ആ സങ്കല്പം? എന്താണ് അത്? മാനസിക വൃത്തിയാണ്. പിന്നീട് ആ സങ്കല്പിക്കുന്ന ദേവതയെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മാനസിക ക്രിയ, അതും മാനസിക വൃത്തിയാണ്. നമ്മുടെ ദേവതയും മനസ്സിലാണ്, ദേവതയെ കുറിച്ചുള്ള സങ്കല്പവും മനസ്സിലാണ്. അങ്ങനെ നിരന്തരമായ സങ്കല്പം കൊണ്ട് ആ ദേവതാ പ്രസാദം ഉണ്ടായി, ആ ദേവത മൂർത്തമായ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നു എന്നാണ് ദേവതാധ്യാനത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ അത് ദേവതാ ജ്ഞാനമാകുന്നത്. അതുവരെയുള്ള എന്താണ്, ദേവതയെ സംബന്ധിച്ചുള്ള മാനസികമായ ഒരു ക്രിയയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ധ്യാനം എന്ന് പറയുന്നത്. ആ ദേവത ആ ഭാവനാത്മകമായ രൂപത്തിൽ നിന്ന് മാറി ആ ദേവതയുടെ വാസ്തവ സ്വരൂപത്തിൽ ആന്തരികമായ ഏതെങ്കിലും ഒരു തലത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ, പ്രാദുർഭവിച്ചാൽ, അപ്പോൾ ആ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം, അനുഭൂതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ദേവതയെ ധ്യാനിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വരുന്നു, ദേവതയെ, അതാണ് ദേവത പ്രത്യക്ഷം എന്ന് പറയും. അപ്പൊ ദേവതയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അത് ബാഹ്യമായോ ആന്തരികമായോ ഏതു തരത്തിലും ആ സാധകന്റെ യോഗ്യതയും സാധനയൊക്കെ അനുസരിച്ചുണ്ടാകാം, അത് വേറെ വിഷയമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ബ്രഹ്മധ്യാനം, ആ കാര്യത്തെക്കുറിച്ച് പിന്നെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കും. തൽക്കാലം ഗുരുസ്മരണയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.
4: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: ശുഭ്രഭാഷ്യ വന്ദേ പുനഃ പുനഃ.

ഗുരുതരം ശേഷം വ്രതപ്രിയം നാലാജികം ഭാഷ്യം ജനസൂര്യാദി പ്രതിബിംബവത് ആത്മപ്രവേശിച്ച പ്രതിബിംബവത് ജാഗ്രതേ കാര്യമലഭ്യത്വം പ്രാഗുപത്തിർ അനുപലഭാത്മ പശ്ചാത്കാര്യസൃഷ്ടേ ജാഗ്രതേ ബുദ്ധേർ അന്തരുപലഭ്യമാന സൂര്യാദി പ്രതിബിംബവ ജലാകോ കാര്യം സൃഷ്ട പ്രവിഷ്ടൈവ ലക്ഷ്യമാണോ ഗ്രഥിഷ്യതേ സയേശ പ്രവിഷ്ട തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യം സ്വേതമേവ സീമാനം വിദ്യ ഏതയാ ദ്വാരാ പ്രാപദ്ധ്യത സ്വയം ദൈവതാക്ഷത കന്ദാഹം ഇമാതിസ്രോ ദേവത അനേന ജീവേനാത്മനുപ്രവിശ്യ ഇത്യവുമാതി ഉപലബ്ധർത്തവാച്ചൃഷ്ടിപ്രവേശസ്ഥിത്യപ്യവ്യാനുപലബ്ധേ പുരുഷാർത്ഥശ്രമണ ആത്മാനമേവ അവേത് തസ്മാ സർവം അഭവത് ബ്രഹ്മവിദാത്മനോ പരം സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭൂതി ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചരം ഇത്യാദി ശ്രുതിഭ്യ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം തദ്ഹ്യഗ്രം സർവവിദ്യാനാം പ്രാപ്യദേശ്യമൃതം തഥാ ഇത്യാദി സ്മൃതിഭ്യശ്ച ഭേദദർശനാപവാദശ്രഷ്ടിയാദിവാക്യാനാത്മേകത്വദർശനാർത്ഥവരത്തോത്മാര്യസ്തസ്യവലഭ്യത്വമേവ പ്രവേശിപ്പിച്ചേ ഇവിടെ ചർച്ച ചെയ്തത് പരമാത്മാവിൻ്റെ പ്രവേശം ജീവരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു എങ്ങനെ സംഭവിക്കും എങ്ങനെ പ്രവേശിക്കും അതിൽ ദോഷങ്ങളെല്ലാം പറഞ്ഞു അതിൽ പ്രധാനമായി എന്ന് പറഞ്ഞതാണ് പ്രതിബിംബം പോലെ സൂര്യൻ്റെ പ്രതിബിംബം ജലത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് പോലെ പരമാത്മാവ് സൃഷ്ടിച്ച് ഈ സൃഷ്ടിയിൽ വന്ന ബുദ്ധി തുടങ്ങിയ ഉപാധിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു. അത് സംഭവിക്കാൻ കഴിയില്ല, കാരണം അവിടെ ദേശകാലങ്ങളൊക്കെ അപേക്ഷിക്കുന്നു. സൂര്യൻ ദൂരെയാണ്, ജലം ദൂരെയാണ്, ദേശ ഭേദം അവിടെയുണ്ട്. സൂര്യന് ഒരു ആകാരമുണ്ട്, ജലത്തിനൊരു രൂപമുണ്ട്, ജലം സ്വച്ഛമാണ്. അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിൽ ഉദാഹരണത്തിൽ പറയുന്ന ബിംബപ്രതിബിംബഭാവം സംഭവിക്കാം, പക്ഷെ ആത്മാവിനത് സംഭവിക്കാൻ കഴിയില്ല, കാരണം ആത്മാവേകമാണെന്ന് പറഞ്ഞ് ഇതിനെ നിഷേധിച്ചു നേരത്തെ. വീണ്ടും അതേ പക്ഷം തന്നെ ഇവിടെ പറയുന്നു, അതാണ് സിദ്ധാന്തം. പ്രവേശിക്കുക, ആ പരമാത്മാവ് സൃഷ്ടിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പരമാത്മ പ്രതിബിംബം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പ് പറഞ്ഞ ദോഷം പറയുന്നു, ആ പ്രതിബിംബത്തെ വാസ്തവമായി സ്വീകരിക്കാതിരുന്നാണ്. ഒരു വാസ്തവത്തിലൊരു സൂര്യൻ, വാസ്തവത്തിലൊരു ജലം, അതിലൊരു പ്രതിബിംബം, അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ പ്രതിബിംബം എന്ന് പറയുന്നത് കാല്പനികമായി പാരമാർത്ഥികമായിട്ടല്ല, അനുഭവത്തിലുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇല്ല, അതാണ് കാല്പനികത. അനുഭവത്തിലുണ്ട്, പക്ഷെ അനുഭവത്തിലുള്ളതിനെ നമ്മൾ പരമാർത്ഥമെന്ന് ധരിക്കും. അനുഭവത്തിലുള്ളത് കൊണ്ടത് പരമാർത്ഥമായിരിക്കണമെന്നില്ല. അതുപോലെ പ്രതിബിംബഭാവം തന്നെയാണ്. അങ്ങനെ ജലസൂര്യാദി പ്രതിബിംബവത്, ജലസൂര്യാദി പ്രതിബിംബം പോലെ തന്നെയാണ് ആത്മപ്രവേശ പ്രതിബിംബവത് വ്യാകൃതിയ കാര്യം ഉപലഭ്യത്വ. പ്രതിബിംബത്തെപ്പോലെ വ്യാകൃതമായ കാര്യം പരമാത്മാവ് തന്നെ സൃഷ്ടിച്ച കാര്യം, അല്ലെങ്കിൽ പ്രകടമായ കാര്യം, അഭിവ്യക്തമായ കാര്യം, ബുദ്ധി, ശരീരം തുടങ്ങിയാണ് കാര്യം, അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രതിബിംബത്തെ അല്ലെങ്കിൽ ഈ പ്രവേശം എന്ന് പറയുന്നത് ഇത് കാല്പനികമായി സ്വീകരിച്ചാൽ മതി. അതുപോലെ സൂര്യനും അതിൻ്റെ ജലത്തിലുള്ള പ്രതിബിംബവും പോലെ എടുക്കരുത്,
അതൊരിക്കലും സംഭവിക്കില്ല. രണ്ടുണ്ടെങ്കിലേ സംഭവിക്കും. ഏകമായിരിക്കുന്നിടത്ത് മറ്റെന്തൊക്കെ അനുഭവങ്ങളുണ്ടോ, മറ്റേതെല്ലാം തരത്തിലുള്ള പ്രതീതികളുണ്ടോ, അതെല്ലാം കാല്പനികമായി സ്വീകരിച്ചാൽ മതി. കാല്പനികമായി എന്ത് സംഭവിക്കും? അതിന് വസ്തുസത്യം വേണമെന്ന് സ്വപ്നം പോലെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാം അനുഭവപ്പെടുന്നു ഭ്രാന്തി പോലെ. വാസ്തവത്തിൽ ഇല്ലെങ്കിലും എല്ലാം അനുഭവപ്പെടുന്നു. അതുപോലെ കാൽപ്പനിക പ്രവേശം, കാൽപ്പനികമായ പ്രവേശത്തെ സ്വീകരിച്ചാൽ അത് ബിംബപ്രതിബിംബത്തെ പോലെയാണ്. ശാസ്ത്രാചാര്യാദയോ യദ്വം മോഹോതത്വ എന്ന വസ്തുത പരമാർത്ഥത്തിലില്ല. ശാസ്ത്രം, ഗുരു, സാധന, ഉപദേശം ഇതെല്ലാം എന്താണ്? മോഹോതത്വ, മോഹത്തിൽ നിന്നുണ്ടായതാണ്. ഭാർത്തികാരം പറയുന്നത് എന്ന വസ്തുത ഇതൊന്നും പരമാർത്ഥമല്ല. മോഹത്തിൽ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്, എന്നാൽ പരമാർത്ഥമല്ലാതെ പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ പ്രവേശോക്യസ്യ താദൃശ്യ, പ്രവേശത്തെ അതുപോലെ എടുക്കും. എന്തിനു വേണ്ടി? അതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി? ഇത് ഒരു ശല്യമില്ലാതെ കേവലം ബിംബരൂപത്തിൽ ഇരുന്നു. എന്തിനാണ് പ്രതിബിംബം? ഈ ജീവഭാവം, പിന്നെ സംസാരം, പിന്നെ അവിടെ വീണ്ടും ഒരു ശാസ്ത്രം, ആചാര്യൻ, ഉപദേശം, സാധന, പിന്നെ വീണ്ടും അതിനെ പ്രാപിക്കുക. ഇതിൻ്റെ ആവശ്യം ഇത് അതിൻ്റെ സ്വരൂപത്തിലങ്ങ് ഇരുന്നാൽ മതി. അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സച്ചിദാനന്ദഖനം. ഇത് സച്ചിദാനന്ദഖനമായിരുന്നാൽ മതിയായിരുന്നു. പിടി കോലാഹലങ്ങളിലൊക്കെ വന്നപ്പെടുകയും വീണ്ടും അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിനൊരു വൈരുദ്ധ്യമുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്ന് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ആവശ്യമില്ല. അത് മറ്റു തരത്തിൽ സാധാരണ ചോദിക്കും. പല സമാധാനങ്ങളും പറയാറുണ്ട്. ഈ നിർഗുണം എന്തിന് സഗുണമായി? ഇത് നിത്യമുക്തമായിരിക്കുന്ന എന്തിന് ബന്ധനത്തിൽ വന്നു? പല സമാധാനങ്ങളും. ഒന്ന് പറയും, വാസ്തവത്തിൽ അങ്ങനെ വന്നിട്ടില്ല, വന്നിട്ടുണ്ടെന്നുള്ള അനുഭവമുണ്ട്, അനുഭവം വാസ്തവമല്ല, അനുഭവത്തെ മാറ്റണം. എന്നാലും എന്തിനാ അനുഭവം വന്നു? വാസ്തവമായിട്ട് വേണ്ട. അങ്ങനെ ഒരു അനുഭവം എന്തിനു വന്നു? ഇത് പറയുന്ന സത്യമാണെങ്കിൽ ഈ ശല്യങ്ങളൊന്നുമില്ലാതെ, ജാഗ്രത സ്വപ്നങ്ങൾ ഒന്നുമില്ലാതെ സുഷുപ്തനായി

വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു? പറയുന്നു, ഐകാത്മ്യ പ്രതിപത്തിക്ക് വേണ്ടി. വീണതെന്തിന്? എണീക്കാൻ വേണ്ടി. എന്നാ വീണ വീഴാതിരുന്നാ പോരെ, വീണിട്ടെണീക്കണം എന്ന് പറയുന്ന പോലെ ആ ഐകാത്മ്യ പ്രതിപത്തിക്ക് വേണ്ടി ഇത് സംഭവിച്ചു എന്നാണ്. മോഹാ ഇങ്ങനെ ചോദിക്കും, എന്തിന് വീണു? എണീക്കാൻ വേണ്ടി. എന്നാ വീഴാതിരുന്നാ പോരെ എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? ആ ഏകത്വ ബോധത്തിന് വേണ്ടി ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ അതിന് പറയുന്ന സമാനത്തിന് എന്താണ്? എണീക്കണമെങ്കിൽ വീണാനേ പറ്റും, വീണാതെ എണീക്കാൻ പറ്റും. നിന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. വീണു കഴിഞ്ഞാലേ പറ്റും. ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മതാ ബോധം ഇതുകൊണ്ടേ സംഭവിക്കത്തുള്ളൂ, അല്ലാതെ സംഭവിക്കത്തില്ല. അതിനുവേണ്ടി തന്നെയാണിത്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏകാത്മ്യ പ്രതിപത്തി, അവിടെയും സംശയം വരും. എന്തിനങ്ങനെ ആ ബോധം, ഏകത്വബോധം, അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ആ സുഷുപ്തി അവസ്ഥ പോലെ ഇരുന്നാൽ, സച്ചിദാനന്ദ ഘനമായി ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ അവിടെ നിന്ന് ഇതിലേക്ക് വരിക, ജാഗ്രത സ്വപ്നിലേക്ക് വരിക, പിന്നീട് പരിശ്രമിക്കുക പഴയ സ്ഥിതിയിലാകാൻ. ഇവിടെ വാസ്തവത്തിൽ പഴയ സ്ഥിതിയിലാകാനല്ല പരിശ്രമിക്കുന്നു. ഇവിടെ എന്തിനുവേണ്ടി പരിശ്രമിക്കുന്നതെല്ലാം ഐകാത്മ്യ പ്രതിപത്തി, ഏകാത്മബോധം പറയുന്ന പോലെയാണ്. വീണാലേ എണീക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈ ഐകാത്മ്യ ബോധം അതിവിടെ സംഭവിക്കത്തുള്ളൂ, അത് സുഷുപ്തി സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള ആ നിർഗുണാവസ്ഥ സംഭവിക്കത്തില്ല. വീണിട്ട് എഴുന്നേക്കാൻ പറ്റുമെന്ന് പറയുന്ന പോലെ ഇപ്രവേശം, പ്രവേശോപ്യസ്യ താതൃക്സ്യ, ഈ പ്രവേശം കൊണ്ടേ അത് സംഭവിക്കത്തുള്ളൂ. ആദ്യം പ്രവേശിക്കണം, പിന്നീട് അറിയണം. ആദ്യം ഈ ദേഹാദികൾ, ബുദ്ധിയാദികളിലും മറ്റും ഈ പ്രതിബിംബം പോലെ പ്രവേശിക്കണം, താതാത്മ്യപ്പെടണം, പിന്നീട് അറിയുക. എന്തിനെ? സ്വസ്വരൂപത്തെ. അതിനു വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ട് അറിയുന്നില്ല? കാരണം അത് നിർഗുണമായിരുന്ന എങ്ങനെ അറിയാൻ പറ്റും? നിർഗുണമായിരുന്ന അറിയാൻ കഴിയും. അവിടെ അറിയുന്നവൻ ദൃഷ്ടാവ് അവിടെ ഇല്ല. പിന്നെങ്ങനെ അറിയാൻ കഴിയുന്നത്? ദൃഷ്ടാവ് ഉള്ളിടത്തേക്ക് വന്നാലേ അറിയാൻ പറ്റും. കണ്ണിനെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പിടിച്ചാലും പറ്റും. അല്ല, കണ്ണ് എല്ലാത്തിനെയും കാണുന്നതല്ലേ? അതിന് തനിയെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. അതിന് പ്രതിബിംബമായിട്ട് അതിനെ കാണാൻ പറ്റും. ബിംബമായിട്ടൊരിക്കലും അതിനെ കാണത്തില്ല. കണ്ണിനെ കാണുന്നു എന്ന് പറയുന്നു. എന്താ കാണുന്നത്? വാസ്തവത്തിലുള്ള കണ്ണിനെയാണോ കാണുന്നത്? കണ്ണാടിയിൽ പതിഞ്ഞ കണ്ണിനെ കാണാൻ പറ്റും. ബിംബരൂപത്തിലുള്ള കണ്ണിനെ ആരും കണ്ടിട്ടില്ല. കാരണം കണ്ണിനൊരിക്കലും എതിരിട്ട് നോക്കാൻ കഴിയില്ല. പക്ഷെ കണ്ണാടിയിൽ എന്ത് കാണും? അതിൻ്റെ പ്രതിബിംബം കാണും, അതിനെ കാണും. അതിനെ കണ്ടിട്ട് പറയണ്ട, ഞാൻ കണ്ണിനെ കണ്ടിരിക്കുന്നു. സർവത്തെയും കാണുന്നതാണെങ്കിലും എല്ലാ കാഴ്ചയ്ക്കും സഹായിക്കുന്നതാണെങ്കിലും അതിനെ കാണാനത് സഹായിക്കുന്നു. അതെന്താ അങ്ങനെ? വസ്തു സ്വഭാവത്തെ സംബന്ധിച്ച് ചോദ്യം പാടില്ല. അഗ്നി എന്തുകൊണ്ടാണ് ദഹിപ്പിക്കുന്നത്? ചോദിക്കരുത്, ചോദിച്ചിട്ട് കാര്യമില്ല, അതെന്റെ സ്വഭാവമാണ്. അതിനെന്തെല്ലാം ശാസ്ത്രീയമായ വിശകലനങ്ങൾ കൊടുത്താലും അവിടെ എല്ലാം ചോദിക്കാം, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വീണ്ടും ചോദിക്കും, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവസാനം പറയേണ്ടി വരും, അതതിൻ്റെ സ്വഭാവം. വിശദീകരണങ്ങൾ ഒരുപാട് കൊടുക്കാൻ പറ്റും. ഓരോ വിശദീകരണത്തിലേ ചോദ്യം വരും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു? അഗ്നി ദഹിപ്പിക്കുക, അഗ്നിയുടെ സ്വഭാവം കാണുക എന്ന് പറയുന്ന കണ്ണിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ ഭാഗമാണോ ആ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് തന്നെ കാണാതിരിക്കുക എന്നുള്ളത്. സർവത്തെയും കാണുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാലോ കണ്ണാടി എടുത്ത് നോക്കി പിടിക്കുക, പ്രതിബിംബത്തെ ആശ്രയിക്കുക. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിർഗുണമായിരുന്നാൽ അതിന് അറിയാൻ പറ്റത്തില്ല. ഐകാത്മ്യ പ്രതിപത്തിയില്ല, എന്തങ്ങനെ നിർഗുണമായിരിക്കുന്നു? അതാണ് അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്വരൂപം അങ്ങനെയാണ്. സംവിത് സ്വരൂപമായിരിക്കുക, സ്വയം പ്രകാശമായിരിക്കുക, സച്ചിദാനന്ദമായിരിക്കുക, അതതിൻ്റെ സ്വഭാവം. അതിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല, സ്വഭാവത്തിന് ചോദ്യമില്ല.

0: പിന്നീട് എന്തിനാ അതിൽ നിന്ന് അസ്വഭാവത്തിലിരുന്നാൽ പോരെ, എന്തിനതിൽ നിന്ന് ഈ മാറ്റം വരുത്തി? അതതിനെ അറിയാൻ വേണ്ടി. ആ സ്വഭാവത്തിലിരുന്നറിയാൻ സാധ്യമല്ല. കണ്ണിനെങ്ങനെയാണോ എതിരിട്ട് കണ്ണിനെ നോക്കാൻ കഴിയാത്തത്, അതുപോലെ അത് കേവലം നിർഗുണ പരനായിരുന്നു കഴിഞ്ഞാൽ അതിനറിയാൻ കഴിയുന്നു. അതിനറിയുന്നതിന് വേണ്ടി അതാണ് ഇവിടെ പറയുന്നത് ഐകാത്മ്യ പ്രതിപത്തയെ. അങ്ങനെ ഒരവസ്ഥ എന്തിനു വന്നു? ആദ്യം നിർഗുണമായിരിക്കുക, പിന്നെ അതിൽ നിന്ന് ഇതെല്ലാം സംഭവിക്കുക, പിന്നെ ഇവിടെ നിന്ന് അതിനറിയാൻ ശ്രമിക്കുക. അതാണ് ഇവിടുത്തെ പറയുന്നത് വ്യാകൃത വ്യാകൃതാവസ്ഥയെ ജഗത് ഹസ്യ സ്വഭാവം. ഇതിനൊക്കെ ഒറ്റ സമാധാനമായി പറയാം. എന്താണോ ഹസ്യ സ്വഭാവത, അതിന്റെ സ്വഭാവം വരെയല്ലേ, അവനവന്റെ ഗുണത്തെ കാണിക്കുന്നു. ഒരു ചീത്ത സ്വഭാവം കാണിച്ചാൽ പറയാം അതവന്റെ ഗുണമാണ് അവൻ കാണിക്കുന്നു. നല്ല സ്വഭാവത്തെ കാണിച്ചാൽ പറയാം അതവന്റെ ഗുണമാണ്, എന്നുവെച്ചാൽ അവന്റെ സ്വഭാവമാണ്. ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥ അതങ്ങനെ നിർഗുണമായിരിക്കുക, ഒന്നിനും ഇടപെടാതിരിക്കുക, ഒന്നിനെയും കാണിക്കാതെയും ഒന്നിനെയും കാണാതെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ വിപരീതമായ മറ്റൊരവസ്ഥയിലേക്ക് വരിക, എല്ലാത്തിനെയും കാണുകയും കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരിക. ഇതെന്താ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? പിന്നെ പറയുന്നു എന്തിനു വന്നു? അറിയാൻ വേണ്ടി വന്നു, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. ആ നിർഗുണാവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് വന്നു, നിത്യമുക്താവസ്ഥയിൽ നിന്ന് ഈ ബന്ധനാവസ്ഥയിലേക്ക് വന്നു. ഇതാണ് ഇതിന്റെ സ്വഭാവം. അതാണ് ജഗത് അസ്യസ്വഭാവത, ഇതിന്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ അവസാനത്തെ സമാധാനം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അവിടെ കേവലനായി ഏകനായി സത്യനോട് ഏകീഭവിച്ചു, സമ്പ്രസാദനായിരുന്നു, അഭീതനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഈ ജാഗ്രതയിലേക്ക് വന്നു, ഇവിടെ ഗുരുവിനെയും ശാസ്ത്രത്തെയും മോക്ഷത്തെയൊക്കെ അന്വേഷിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സ്വഭാവം. കണ്ണിൻ്റെ സ്വഭാവമാണ് സർവത്തെയും കാണുക, അതിനെ കാണാതിരിക്കുക, പിന്നെ അത് പ്രതിബിംബത്തെ കാണുക. കണ്ണിനെ സംബന്ധിച്ച് അത് ശരിയാണ്, കണ്ണിനെ പ്രതിബിംബത്തിലൂടെ കാണാം. പക്ഷെ ഇങ്ങനെ വന്നാലും ഇതിനെങ്ങനെ കാണാൻ കഴിയും? പ്രമേയം എന്നെ പറയും, ഗുണമായിരിക്കുന്ന ഇതിനെ കാണാൻ പറ്റില്ലെന്നും പറയും. അപ്രമേയ ആത്മ, അത് അപ്രമേയമാണ്, അദൃശ്യമാണ്, അവ്യവഹാര്യമാണ്, അവാങ്മനോഗോചരമാണെന്നെല്ലാം പറയുന്നു. പിന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു, സ്വഭാവമാണെന്നും പറയുന്നു. ഇതിനും വൈരുദ്ധ്യമുണ്ടായിരുന്നു, വൈരുദ്ധ്യമില്ല. കാരണം കണ്ണിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, അതിനെ നേരിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വൈരുദ്ധ്യമുണ്ട്. പക്ഷെ പ്രതിബിംബത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമില്ല. പ്രതിബിംബം എന്താ? കണ്ണാണോ? അല്ലല്ലോ. നമ്മൾ കണ്ണിനെ കാണാൻ എവിടെയാണ് നോക്കുന്നത്? കണ്ണിലേക്കാണോ? അല്ല, കണ്ണാടിയിലാണ് നോക്കുന്നത്. പ്രതിബിംബത്തെ കാണാം, അതിന് വൈരുദ്ധ്യമില്ല. എന്താണത്? ഛായ, അതിൻ്റെ ഛായയാണ്. അത് തന്നെന്ന് പറയാം, എന്നാ അതാണോ? അതല്ല. കണ്ണിന് കുത്തിക്കഴിഞ്ഞാൽ വേദനിക്കും, പ്രതിബിംബത്തിന് കുത്തിയാൽ വേദനിക്കത്തില്ല. പക്ഷെ അതിന് നോക്കിയിട്ട് എന്താ പറയുക? ഇതെൻ്റെ കണ്ണാണോ എന്നല്ലേ പറയൂ. എന്നാലും അത് വേദനിക്കുന്നുണ്ടല്ലോ. ആ ഒരു വ്യത്യാസം പ്രതിബിംബത്തിൻ്റെ, അതിവിടെയുണ്ട്. പരമാർത്ഥത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല, ഐകാത്മ്യം ഇല്ല. പക്ഷെ ഈ ഉപാധിയിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പ്രവേശിച്ചവൻ ദ്രഷ്ടാവ്, അവൻ ഈ ഉപാധികളുടെ സഹായത്തോടു കൂടി കാണുന്നു. ആ കാഴ്ചയും പരമാർത്ഥമല്ല, പക്ഷെ പരമാർത്ഥം അല്ലെങ്കിലും അത് തന്നെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചയാണ്. കണ്ണടി കാണുന്നത് വാസ്തവത്തിലുള്ള കണ്ണല്ലെങ്കിലും അത് കണ്ണു തന്നെയാണ്, തൻ്റെ തന്നെ കണ്ണാണ്, അതിനെ തന്നെയാണ് കാണുന്നത്. തൻ്റെ കണ്ണിന് എന്തെങ്കിലും വൈരൂപ്യം ഉണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും, അപ്പോൾ തൻ്റെ അല്ലെന്ന് പറയാൻ പറ്റും. പിന്നെ അതിനൊന്ന് വേർതിരിക്കും. എന്താണ് പ്രതിബിംബം, പ്രതിച്ഛായ, അത്രയും ജീവൻ, ചിതാഭാസൻ, ആ രൂപത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നു. അത് കാണുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ സൃഷ്ടിച്ചേ മതിയാവും, ഇതിൽ പ്രവേശിച്ചേ മതിയാവും. നിർഗുണാവസ്ഥയിൽ അത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടി സൃഷ്ടിച്ച് പ്രവേശിച്ചു, അത് കാണാതിരിക്കുന്ന കേവലമായ അവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും അല്ലെങ്കിൽ ഈ അവസ്ഥയിലിരുന്നു കൊണ്ട് ഗുരു ശാസ്ത്രം എല്ലാത്തിനെയും ആശ്രയിച്ച് നേരത്തെ പറഞ്ഞല്ലോ മോഹത്തത്വ, ഈ മോഹത്തിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ ആശ്രയിക്കുന്നു, മോഹം കൊണ്ട് ആശ്രയിക്കുന്നു, അതൊന്നും പരമാർത്ഥമാണ്. ആശ്രയിച്ച് അതിനെ കാണാൻ ശ്രമിക്കുന്ന ഈ കാഴ്ച പരമാർത്ഥമുണ്ട്. പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നത് അത് ഇതിൻ്റെ സ്വഭാവമാണ്, ഇതെല്ലാം അതിൻ്റെ സ്വഭാവമാണ്. നിർഗുണമായിരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവമാണെങ്കിൽ സഗുണമായിരിക്കുന്നത് ഇതിൻ്റെ സ്വഭാവമാണ്. പരമാർത്ഥമായിരിക്കുന്നതിൻ്റെ സ്വഭാവമാണെങ്കിൽ പരമാർത്ഥമല്ലാതിരിക്കുന്നതിൻ്റെ സ്വഭാവമാണ്. നിർഗുണത്തെ അതിന് കാണാൻ കഴിയില്ല, അത് പരമാർത്ഥമാണ്. പക്ഷേ ബിംബത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രതിബിംബത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉപാധികളിലൂടെ, ഉപാധികളുടെ സഹായത്തോടുകൂടി, ബുദ്ധി തുടങ്ങിയ സഹായത്തോടുകൂടി, ശാസ്ത്രത്തിൻ്റെ ആചാര്യങ്ങളുടെ ഉപദേശത്തിൻ്റെ എല്ലാം സഹായത്തോടുകൂടി, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ട് ആ ഐകാത്മ്യത്തെ ബോധിക്കുന്നു. അതിങ്ങനെ സംഭവിച്ചാലേ സാധ്യമാകും, ഈ പ്രവേശം കൊണ്ടേ സാധ്യമാകും. കാരണം എന്തുകൊണ്ട്? ആ പ്രവേശത്തോടുകൂടി അതിൻ്റെ ആ പരമാർത്ഥ സ്ഥിതിയിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നു. ആ വ്യതിചലനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ കാണലല്ല, സാക്ഷാത്കാരമല്ല, അവിടെ സാക്ഷാത്കരിക്കുന്നു. അതിൻ്റെ പ്രയോജനം അതും പറയുന്നു, അടുത്ത് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്, അതിനറിയുന്നത്. ആരും ഇവിടെ ഈ ജാഗ്രതയിലേ ഉണ്ടാകത്തുള്ളൂ, ഈ അവസ്ഥയിലേക്ക് മാറിയില്ലേ ഉണ്ടാകത്തുള്ളൂ. സുഷുപ്തിയിൽ അത് സാധ്യമല്ല. അതിങ്ങനെ മാറുക, സുഷുപ്തിയിൽ അത് കേവലമായി പ്രകാശിക്കുക, ജാഗ്രതയിൽ ഒന്നും ഉപാധികളെല്ലാം ആശ്രയിച്ച് ഇവിടെ ഉള്ള ദോഷങ്ങളെയൊക്കെ മാറ്റി തന്നെ തന്നെ പ്രകാശിപ്പിക്കുക. ഇത് രണ്ടും സംഭവിക്കും, ഇതിൻ്റെ സ്വഭാവമാണ്. ചിലർക്ക് ഇതിനെ കാണാൻ കഴിയുന്നില്ല, സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ചിലർ ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അന്ധനാണെങ്കിൽ അവൻ്റെ മുമ്പിൽ കണ്ണാടി എടുത്ത് പിടിച്ചിട്ട് വിശേഷം, മുമ്പിൽ കണ്ണാടി ഉണ്ട്, പക്ഷെ കണ്ണാടി അവന് നിഷ്പ്രയോജനമാണ്. അതുപോലെ ശാസ്ത്രം, ഗുരു, ഇതെല്ലാം അന്ധനെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ്, ഒന്നും സഹായിക്കത്തില്ല. അത് കണ്ണുള്ളവനെ സംബന്ധിച്ച് അത് പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിട്ട് ഇന്നും അന്ധന്മാരിങ്ങനെ തുടരുന്നു, അത് നിഷ്പ്രയോജനമാണ്. കണ്ണുള്ളവനെ സംബന്ധിച്ച് അതെല്ലാം പ്രയോജനപ്പെടും. എന്നാലും പഴയ ചോദ്യം ബാക്കി നിൽക്കും, എന്നാലും ആ നിർഗുണത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? ഈ ഉപാധികളിലൂടെ, ഉപാധിയൊന്നും പരമാർത്ഥമല്ലല്ലോ, പരമാർത്ഥമല്ലാത്ത ഈ ഉപാധികളിലൂടെ എങ്ങനെ ആ പരമാർത്ഥത്തെ അറിയാൻ പറ്റും? പറയുന്നത് ദൃശ്യതി അഗ്രിയ ബുദ്ധ, ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് അതിനെ അറിയുന്നു. ബുദ്ധിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞെടുത്ത് സൂക്ഷ്മ ബുദ്ധി കൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും? അതും ബുദ്ധിയാണ് പറയുന്നു. അതും കഴിഞ്ഞ ദിവസം മുന്നെന്താണ് മായയ, അത് മായയിലൂടെ അത് സാധ്യമാണ്. നിരുപാധികമായ തത്വത്തെ അല്ല സാക്ഷാത്കരിക്കും, നിരുപാധികമായ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവനില്ല, സാക്ഷാത്കാരവും ഇല്ല. അല്ലേ, കണ്ണിന് ഒരിക്കലും കാണുന്നില്ല, പക്ഷെ കണ്ണിന് കാണുന്നത് പ്രതിബിംബ രൂപത്തിൽ. അതുപോലെ ഈ ഇവിടെ പറഞ്ഞല്ലോ അനുപ്രവേശം, പ്രതിബിംബം, ഈ പ്രതിബിംബത്തിൽ ഈ ഉപാധികളോടുകൂടിയിരിക്കുന്നു. ഉപാധികളെല്ലാം നീക്കി ഞാൻ പിന്നെ കാണുന്നവനില്ല. അപ്പോൾ ഉപാധികളിലൂടെ തന്നെയാണ് മായ, അതുകൊണ്ടാണ് വിദ്യ, വിദ്യയും മായയാണെന്ന് പറയുന്നത്. അതില്ലാതെ വേണ്ടതാണ്. ആ വിദ്യയിലൂടെ കാണുന്നതും മായാമയമായതിനെ തന്നെ, നിർഗുണമായതിനല്ല. അത് കാഴ്ചയ്ക്ക് വിഷയമല്ല, അത് അപ്രമേയം തന്നെയാണ്. അപ്രമേയത്തിൽ രൂപകൽപ്പന. അപ്പോൾ ആ കൽപ്പനകളിലൂടെ എങ്ങനെ ആ അപ്രമേയത്തിലുള്ള കൽപ്പനകൾ, സച്ചിദാനന്ദ കൽപ്പനകൾ, സത്താണ് ചിത്താണ് ആനന്ദമാണ് ഇത്തരത്തിലുള്ള കൽപ്പനകൾ, ഈ കൽപ്പനകളിലൂടെ അത് സ്വാഭാവികമാകുന്നു. ആ സ്വാഭാവികമാകുന്നതിന് ഈ ഉപാധികളിലൂടെ അറിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ അനുപ്രവേശം. അപ്പോൾ സാക്ഷാത്കാരം ലോകത്തിൽ നമ്മൾ അങ്ങനെയാ കാണുന്നു. എന്തിൻ്റെങ്കിലും സാക്ഷാത്കാരം വേണമെങ്കിൽ അവിടെ ദ്വൈതത്തിലെ സാധ്യമാകും. അദ്വൈതത്തിൽ സാക്ഷാത്കാരമുണ്ടോ? ആരാരെ സാക്ഷാത്കരിക്കും? അപ്പോൾ സാക്ഷാത്കാരത്തെക്കുറിച്ച് എവിടെയെങ്കിലും ശാസ്ത്രത്തിൽ പറയുന്നെങ്കിൽ അത് ലോകദൃഷ്ടിക്കനുസരിച്ചാണ്. ആത്മാവിനെ സംബന്ധിച്ചായാലും അങ്ങനെയാണ്. നിരുപാധികവും നിർഗുണവുമായ ആത്മാവിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നടുത്ത് പറയുന്നത് അനൂദ്യ ലോകതോ ദൃഷ്ടേ, ലോകദൃഷ്ടിയെ അനുസരിച്ചിട്ട്. ലോകദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിൽ ഉള്ള അനുഭവങ്ങളെ അതിനെ പിന്തുടർന്ന്, അങ്ങനെയാണല്ലോ ഈ സാക്ഷാത്കാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പം മനസ്സിൽ വന്നു. പുസ്തകം പ്രത്യക്ഷമാണ്, മേശ പ്രത്യക്ഷമാണ്. അപ്പോൾ പ്രത്യക്ഷത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സങ്കല്പം വരുന്നു. അപ്പം പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ പരമാത്മാവിനെയും പ്രത്യക്ഷമാക്കണം. ലോകദൃഷ്ടിക്ക് അനുസരിച്ചാണ് ആ ചിന്ത പോകുന്നത്. അല്ലെങ്കിൽ വസ്തുവസ്വരൂപത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കണം, അല്ലെങ്കിൽ സഗുണ ബ്രഹ്മത്തെ, അല്ലെങ്കിൽ ശിവനെ വിഷ്ണുവിനെയൊക്കെ പ്രത്യക്ഷമാക്കണം. ഇതെല്ലാം ലോകവ്യവഹാരത്തിനനുസരിച്ചിട്ടാണ്, ലോകദൃഷ്ടിക്കനുസരിച്ചിട്ടാണ് ഈ പ്രത്യക്ഷ സങ്കല്പങ്ങൾ, സാക്ഷാത്കാര സങ്കല്പങ്ങൾ. അതിനനുസരിച്ച് തന്നെ ഇവിടെയും ഈ പരമാർത്ഥ തത്വത്തിൻ്റെയും യാഥാത്മ്യം പ്രബോധ്യത, ആ ഇവിടെ പറയുന്ന പരമാത്മാ തത്വത്തിൻ്റെ യാഥാത്മ്യത്തെ ഗ്രഹിക്കുന്ന അതുപോലെ തന്നെ. എന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധിക്ക് നിരക്കാത്തതോ യുക്തിക്ക് നിരക്കാത്തതോ ആയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നു. ഇവിടെ ഈ പ്രതിക്ഷണം ഉള്ള അനുഭവത്തിൽ നിരന്തരം സാക്ഷാത്കാരത്തിൻ്റെ ലോകത്തായി ശബ്ദസ്പർശരും പരസഗന്ധങ്ങളുടെ സാക്ഷാത്കാരമാണെന്നേ ഉള്ളൂ. ഈ സാക്ഷാത്കാരം എങ്ങനെയാണോ നടക്കുന്നത്, മോഹതത്വ പറയുന്നു, മോഹം കൊണ്ട് സംഭവിക്കുന്നത്, ജ്ഞാനപ്രവേശം തന്നെ മോഹം, ഈ പ്രതിബിംബഭാവം തന്നെ മോഹം എന്ന് പറയും. അതുപോലെ ഈ പരബ്രഹ്മത്തിൻ്റെയും ഈ സാക്ഷാത്കാരം സംഭവിക്കുന്നു സോപാധികമായി, നിരുപാധികമായിട്ടാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സർവസാക്ഷാത്കാരത്തിലും അതിനെയാണ് സാക്ഷാത്കരിക്കുന്നത്, സർവ്വ അനുഭവങ്ങളിലും അതിനെയാണ് അനുഭവിക്കുന്നത്. എന്നാൽ അതാണെന്നറിയുന്നില്ല. ശബ്ദസ്പർശ രൂപരസ അനുഭവങ്ങളിലെല്ലാം അതിനെ തന്നെ അനുഭവിക്കും, എന്നാൽ അതാണെന്നറിയുന്നു. അപ്പോൾ അതിനിവിടെ അതാണെന്ന് അറിയിച്ചു തരുന്നു. അതിന് ഉപാധികളെല്ലാം ഉണ്ടായാലേ പറ്റൂ, ബുദ്ധിയാദി ഉപാധികളെ ആശ്രയിച്ചേ പറ്റൂ. ആ ഉപാധിയോടുകൂടി ഇരിക്കുന്നതിനെ അറിയുന്നു, സച്ചിദാനന്ദം ഭാവനയോടുകൂടി അതിനറിയുന്നു പറഞ്ഞാൽ അവിടെ അതായ ഉപാധി എല്ലാം അറിയാൻ കഴിയില്ല. ഇങ്ങനെ സ്വാഭാവികമായിരിക്കുന്ന ആ തത്വത്തെ ഈ ഉപാധികളിലൂടെ അതിനറിയുന്നു. അറിയുന്നതിന് വേണ്ടി ഈ സൃഷ്ടി, ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥകളെല്ലാം അതിനുവേണ്ടി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്തിനു ഈ ബന്ധനത്തിലേക്ക് വന്നു, ബന്ധനത്തിൽ വന്നിട്ട് പിന്നെ എന്തിനു മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അത് പക്ഷേ ഈ ബന്ധനത്തിൽ വരാതിരുന്നാൽ മതി, തന്റെ സ്വരൂപം അതാണെന്നും പറയും. പക്ഷെ ഇതെല്ലാം അതിൻ്റെ സ്വഭാവമാണ്, ബന്ധനത്തിൽ വരാതിരിക്കുന്ന അതിൻ്റെ സ്വഭാവം, ബന്ധനത്തിലേക്ക് വരുന്നതും അതിൻ്റെ സ്വഭാവം തന്നെ. ആ സ്വഭാവത്തിൽ വന്നിട്ട് അത് പരിശ്രമിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ട് അതിനെ അറിയുന്നു. അറിവും അറിവില്ലായ്മയും ഒരേ തലത്തിൽ തന്നെ. ആ പരമാർത്ഥ തത്വവും ഇതിന് രണ്ടിനും ഉപരി, അറിവിനും അറിവില്ലായ്മയ്ക്കും ഉപരി. പക്ഷെ അറിവില്ലായ്മ ഇവിടെ സംഭവിച്ചതിനെ നീക്കണമെങ്കിൽ ഈ അറിവുണ്ടായതിനെ പറ്റും. ആ അറിവ് ഇതിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു, ഈ ജാഗ്രതത്തിലെ ബന്ധനത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുന്നു. അത് അവൻ ആഗ്രഹിക്കുന്നു, ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തെ അവൻ സഹജമായും ആഗ്രഹിക്കുന്നു. ആഗ്രഹം അവൻ്റെ സ്വഭാവം തന്നെ. എന്തുകൊണ്ട്? അവൻ നിത്യമുക്തനാണ്, അവൻ്റെ സ്വരൂപം മുക്തിയാണ്. അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നതിന് വേണ്ടി അവസ്ഥയിലേക്ക് വന്നു, എന്നിട്ട് അതിനുവേണ്ടി ഉള്ള പ്രവർത്തനത്തിന് ഈ അവസ്ഥയിൽ വന്നു. ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, അറിയുന്നു, എല്ലാം ഈ അവസ്ഥയിൽ സംഭവിക്കുന്നു. അതിതിൻ്റെ സ്വഭാവമാണോ എന്നാണ്. അസ്യ സ്വഭാവത, ഈ ബന്ധം ഇതിൻ്റെ സ്വഭാവമാണ്, ഈ മോക്ഷം ഇതിൻ്റെ സ്വഭാവമായി വരികയാണ്. ഈ ബന്ധം മോക്ഷങ്ങൾക്കുപരിയായിരിക്കുന്നു. ആ വാസ്തവ സ്വരൂപം അതതിൻ്റെ സ്വഭാവമാണ്, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനൂദ്യ ലോകത്തെ ദൃഷ്ടേ തദ്യാഥാത്മ്യം പ്രബോധ്യത്തെ, തത്പ്രതിപത്യർത്ഥം പ്രവേശകൽപ്പന. ഈ പ്രവേശകൽപ്പന എന്ന് പറയുന്നു, പ്രവേശം പരമാർത്ഥമല്ലെന്ന് പറഞ്ഞല്ലോ. ഈ കൽപ്പന അതിൻ്റെ പ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.
2: ോത്ഥായ അധ്വര്യം പ്രയജമാനന്ദഹന്യാഹുക്തൈവേനകൗശമയതിമാശ്ചധ്വര്യമാനോന്മുഖേന യന്തി സധ്യനിരയത്യേ ഭാഗധേയം.